0: ദീപം.
1: ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ യുദ്ധത്തിന് തയ്യാറായി അതിർത്തിയിലുള്ള നദിയുടെ ഇരുകരയിലുമായി നിൽക്കുകയാണ്. രാജാക്കന്മാർ പരസ്പരം ഭീഷണി മുഴക്കുന്നുണ്ട്. പട്ടാളക്കാർ തങ്ങളുടെ ആയുധങ്ങൾക്ക് മൂർച്ചു കൂട്ടുന്നു. പെട്ടെന്നാണ് അതിശക്തമായ മഴ പെയ്തത്. നദിയിൽ വെള്ളം ഉയർന്നു. പാലം ഒലിച്ചുപോയി. കുറെ കഴിഞ്ഞപ്പോൾ പട്ടാളക്കാർക്ക് വിശന്നു തുടങ്ങി. സൈന്യത്തിലൊരാൾ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന റൊട്ടി പാക്കറ്റുകളിൽ ഒന്ന് മറുവശത്തേക്ക് എറിഞ്ഞുകൊടുത്തു. അവരത് ആർത്തിയോടെ കഴിച്ചു. അവരിലൊരാൾ തങ്ങളുടെ പുതുപ്പുകളിലൊന്ന് മറുകരയിലുള്ളവർക്ക് എറിഞ്ഞുകൊടുത്തു. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന പലതും അവർ കൈമാറി. വെള്ളം കുറയുന്നതിനനുസരിച്ച് അവർ പരസ്പരം അടുത്തേക്ക് വരാനും സംസാരിക്കാനും ചിരിക്കാനും തുടങ്ങി. മഴ നിന്നപ്പോൾ രാജാക്കന്മാർ യുദ്ധത്തിന് ഉത്തരവിട്ടു. പക്ഷേ അവരാരും യുദ്ധം ചെയ്തില്ല. അങ്ങനെ സമാധാന ഉടമ്പടിയിൽ രാജാക്കന്മാർ ഒപ്പുവെച്ചു. പരസ്പരം മനസ്സിലാക്കുന്നതുവരെ എല്ലാവരും ശത്രുക്കൾ തന്നെയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 26, കൊല്ലവർഷം 1201, കർക്കിടകം 10. ഞായറാഴ്ച. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. 1999 കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ ചരിത്രപരമായ വിജയത്തിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുന്നു. പാക് നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്ന് ഇന്ത്യൻ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാൻ ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ നടത്തിയ സൈനിക നീക്കത്തിലൂടെ വീരോചിതമായി പോരാടിയ ഇന്ത്യൻ സായുധ സേനയുടെ ധീരതയും പരമമായ ത്യാഗത്തെയും ഈ ദിനം ആദരിക്കുന്നു. രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ധീരരായ സൈനികരെ സ്മരിക്കാനും അവരുടെ ദേശസ്നേഹത്തിനു മുന്നിൽ രാജ്യമെമ്പാടും ആദരവർപ്പിക്കാനുമുള്ള ഒരു സുപ്രധാന ദിനമാണിത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ സമൂഹത്തിലെ ഓരോ വിഭാഗത്തിലെയും ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതുമായ വിവിധ വിഷയങ്ങൾ, പദ്ധതികൾ എന്നിവയെക്കുറിച്ചറിയാം ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണി മുതൽ 10 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
1: ചെറിയ
2: വലിയ വർത്തമാനം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: ഹേ ഹലോ, വെരി ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ചെറിയ വലിയ വർത്തമാനം. കൂടിയുള്ളത് ഞാനാണ്, ആഴ്ചി സുൽത്താനയാണ്. ഇന്ന് ജൂലൈ 26 ആണല്ലേ. ഇന്നത്തെ ദിവസത്തിന് ഒരു വലിയ പ്രത്യേകത തന്നെയുണ്ട്, നാഷണൽ പേരന്റ്സ് ഡേ. യെസ്, നമ്മുടെയൊക്കെ ലൈഫിൽ പകരം വെക്കാൻ ഇല്ലാത്ത ഒരേയൊരു സ്നേഹം, അത് നമ്മുടെ മാതാപിതാക്കളുടേത് മാത്രമാണ്. നമ്മൾ ജനിച്ച അന്ന് മുതൽ നമ്മുടെ ഓരോ ചെറിയ ആവശ്യങ്ങൾക്കും നമ്മുടെ വലിയ സ്വപ്നങ്ങൾക്കും വേണ്ടി അവരുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് എത്രമാത്രം സാക്രിഫൈസ് ചെയ്തവരാണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അൺകണ്ടീഷണൽ ലവ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറില്ലേ, അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയ മീനിങ് അവർ തന്നെയാണ്. ഈ നാഷണൽ പേരന്റ്സ് ഡേയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടതും സംസാരിക്കേണ്ടതും അവരെ കുറിച്ച് തന്നെയാണ്. പണ്ട് നമ്മുടെ വിരൽത്തുമ്പിൽ പിടിച്ച് ലോകം കാണിച്ചു തന്ന്, നടക്കാൻ പഠിപ്പിച്ച്, അവരുടെ കൈകൾ പ്രായമാകുമ്പോൾ വിറച്ചു തുടങ്ങും, അന്ന് അവർക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റമായി മാറേണ്ടതും നമ്മൾ തന്നെയാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും മുതിർന്ന പൗരന്മാർക്കും മാതാപിതാക്കൾക്കും വേണ്ടി ആരോഗ്യപരമായും സാമ്പത്തികപരമായും ഒരുപാട് സപ്പോർട്ട് സ്കീമുകളും പ്രോഗ്രാമുകളും ഒക്കെ ഇന്ന് അവൈലബിൾ ആണ്. അതിനെല്ലാം നമുക്ക് ഓരോന്നോരോന്നായി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതിനു മുന്നായി, ഇത്തരം സിസ്റ്റംസ് എല്ലാം അവർക്ക് വലിയൊരു ആശ്വാസമാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ എല്ലാവരും റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി അവർ ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്നേഹവും സമയവുമാണ് എന്നതാണ് ഏറ്റവും വലിയ സത്യം. തിരക്ക് പിടിച്ച നമ്മുടെ ഡെയിലി റുട്ടീനിടയിൽ ജോലിയും പഠിത്തവും ഒക്കെയായി നമ്മൾ ബിസിയാകുമ്പോൾ പലപ്പോഴും അവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് ടൈം കിട്ടാറില്ല എന്നതൊരു റിയാലിറ്റി തന്നെയാണ്. അവർക്ക് ചിലപ്പോൾ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാകും. ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ തൊട്ട് അവരുടെ പഴയകാല ഓർമ്മകൾ വരെ, അതൊക്കെ കേൾക്കാൻ ഒരു നല്ല ലിസണർ ആകുക എന്നതാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. അവരുടെ ആ പഴയകാല കഷ്ടപ്പാടുകളും ഹാർഡ് വർക്കും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന യാതൊരു പൊസിഷനിലും എത്തില്ലായിരുന്നു എന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. ഒരു പ്രായം കഴിയുമ്പോൾ അവർ മെന്റലി ആൻഡ് ഫിസിക്കലി വീക്കാവും. അപ്പോൾ അവരെ ഒരു ബാധ്യതയായി കാണാതെ അവർക്ക് താങ്ങും തണലുമായി നമ്മൾ കൂടെ ഉണ്ടാകണം. അവരുടെ ഹെൽത്ത് ചെക്കപ്പുകൾ കൃത്യമായി നടത്താനും അവർക്ക് വേണ്ട കെയർ പ്രൊവൈഡ് ചെയ്യാനും നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം അല്ലെ. അതുകൊണ്ട് ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ അവർക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം, അവരോട് സംസാരിക്കാം, വി കെയർ ഫോർ യു എന്ന് പറയാം. വെറുമൊരു വാക്കുകൊണ്ടോ കേക്ക് മുറിച്ചോ മാത്രം സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒന്നല്ല പേരന്റ്സ് ഡേ, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ അച്ചീവ്മെന്റിലും അവർക്കുള്ള പങ്ക് തിരിച്ചറിയാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. സോ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേരന്റ്സ് ഡേയിൽ നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാം നമ്മുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാനും അവർക്ക് ഏറ്റവും മികച്ചതും ഹാപ്പിയുമായ ഒരു ലൈഫ് കൊടുക്കാനും. അപ്പോൾ ഇനിയും ഒരുപാട് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന പേരന്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്കീംസിനെ പറ്റിയൊക്കെ കേട്ടറിയുവാനുണ്ട് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർജി സുൽത്താന ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
1: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറന്റ് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
0: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: വലിയ വർത്തമാനം.
1: Yes, we are back on Cheriya Veliya Vartamanam with me, RJ Sultana, on Ashriya FM 90. Naadinuppam, naattarkuppam. Yes, innu nalloru beautiful aayittulla oru divasam aanu. Innu July 26 aanu. National Parents Day. മാതാപിതാക്കളുടെ സ്നേഹത്തെക്കുറിച്ചും അവർ നമുക്ക് തന്ന കെയറിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ട്. എന്നാൽ അതിനപ്പുറമായിട്ട് പ്രായമാകുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്നാണ് മികച്ച ആരോഗ്യ പരിരക്ഷ അഥവാ നല്ലൊരു ഹെൽത്ത് സപ്പോർട്ട്. കാരണം പ്രായമാകുമ്പോൾ കൂടെ കൂടുന്ന അസുഖങ്ങളും അതിനുള്ള ചികിത്സാ ചെലവുകളും പലപ്പോഴും അവരെയും നമ്മളെയും ഒരുപോലെ മാനസികമായി തളർത്താറുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഗവൺമെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്കീം നമ്മുടെ മാതാപിതാക്കൾക്ക് വലിയൊരു കാവലായി മാറുന്നത്. അതാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഒരുപക്ഷെ നമ്മൾ പലവട്ടം കേട്ടിട്ടുള്ള പേരായിരിക്കും ഇത്. എങ്കിലും നമ്മുടെ മാതാപിതാക്കൾക്ക് ഈ പദ്ധതി എങ്ങനെയാണ് തുണയാകുക എന്ന് ലളിതമായിട്ട് ഒന്ന് പറയാം. വളരെ ലളിതമായി പറഞ്ഞാൽ, സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യതയാകുന്ന മെഡിക്കൽ എക്സ്പെൻസുകളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഒരു സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണിത്. ഈ പദ്ധതിയിലൂടെ ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സയാണ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ, വീട്ടിലെ മുതിർന്ന അംഗങ്ങളായ നമ്മുടെ അച്ഛനമ്മമാർക്ക് പ്രായപരിധി ഇല്ലാതെ തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും. ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നതിന് മുൻപുള്ള 3 ദിവസത്തെ ചെലവുകളും ഡിസ്ചാർജ് ആയതിനു ശേഷമുള്ള 15 ദിവസത്തെ മരുന്നിന്റെയും മറ്റ് ടെസ്റ്റുകളുടെയും ചെലവുകൾ വരെ ഈ പദ്ധതിക്ക് കീഴിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട്. അതായത്, ചികിത്സ കഴിഞ്ഞ് വീട്ടിലെത്തിയാലും മരുന്നിനായി കയ്യിൽ നിന്ന് പണം മുടക്കേണ്ടി വരുന്നില്ല എന്നർത്ഥം. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങി വലിയ തുക ചെലവ് വരുന്ന പല ഗുരുതര രോഗങ്ങളുടെയും സർജറികളും ചികിത്സകളും ഇതിലൂടെ പൂർണമായും സൗജന്യമായി ചെയ്യാം എന്നതാണ്. അതുപോലെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഈ കാർഡ് വഴി ക്യാഷ്ലെസ് ആയി, അതായത് ഒരു പൈസ പോലും കയ്യിൽ നിന്ന് നൽകാതെ ചികിത്സ തേടാൻ സാധിക്കും. നമ്മുടെ മാതാപിതാക്കൾക്ക് മികച്ച ആശുപത്രികളിൽ തന്നെ ഏറ്റവും നല്ല ചികിത്സ ഉറപ്പാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഈ പദ്ധതിയുടെ ഗുണഭോക്താവാകാൻ അർഹതയുള്ളവർക്ക് ഒരു ആയുഷ്മാൻ കാർഡ് അല്ലെങ്കിൽ PMJ ഗോൾഡൻ കാർഡ് ലഭ്യമാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഇതിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴിയോ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ലിസ്റ്റിലുള്ള പേര് പരിശോധിക്കാനും കാർഡിനായി അപ്ലൈ ചെയ്യാനും സാധിക്കും. ഈ പേരന്റ്സ് ഡേയിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നൽകാൻ പറ്റിയ ഏറ്റവും മികച്ചൊരു സമ്മാനം അവരുടെ ആരോഗ്യം സുരക്ഷിതമാക്കുക എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർക്ക് ഈ കാർഡ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഉണ്ടെങ്കിൽ അത് കൃത്യമായി ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതൊന്ന് എടുത്തു നൽകുക. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: വൺസ് അഗെയിൻ വി ആർ ബാക്ക് ഓൺ ചെറിയ വലിയ വർത്തമാനം. കൂടെയുള്ളത് ഞാനാണ്, ആഷീ സുൽത്താനയാണ്. അതെ, ഇന്ന് ജൂലൈ 26 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നാഷണൽ പേരന്റ്സ് ഡേ ആണ്. നമ്മുടെ അച്ഛനമ്മമാരെ ചേർത്ത് പിടിക്കാനും അവർക്ക് വേണ്ട കെയർ കൊടുക്കാനും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അല്ലെ. എന്നാൽ അവരുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അവരുടെ ഫിനാൻഷ്യൽ ഹെൽത്തും. അതായത്, ഒരു പ്രായം കഴിയുമ്പോൾ അവർ സാമ്പത്തികമായി സുരക്ഷിതരാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. റിട്ടയർമെന്റ് ലൈഫിൽ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ അവർക്ക് സാധിക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് സ്കീമിനെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. പേര് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, സീനിയർ സിറ്റിസൺസ് സേവിങ്സ് സ്കീം. നമ്മുടെ മാതാപിതാക്കൾക്ക് അവരുടെ സമ്പാദ്യം വളരെ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും അതിൽ നിന്നും നല്ലൊരു റെഗുലർ ഇൻകം കിട്ടാനും സഹായിക്കുന്ന ഒരു കിടിലം പദ്ധതിയാണിത്. പ്രായമാകുമ്പോൾ ഷെയർ മാർക്കറ്റിലോ അല്ലെങ്കിൽ റിസ്ക് ഉള്ള മറ്റ് ഫണ്ടുകളിലോ ഒക്കെ പണം നിക്ഷേപിക്കാൻ എല്ലാവർക്കും പേടിയുണ്ടാകും. അവിടെയാണ് ഈ സ്കീം ഒരു ഹീറോ ആകുന്നത്. കാരണം ഇത് 100% ഗവൺമെന്റ് ബാക്ക്ഡ് ആണ്. അതായത്, ഒട്ടും റിസ്ക് ഇല്ലാത്ത ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ്. ഇനി ആർക്കൊക്കെ ഇതിൽ ജോയിൻ ചെയ്യാം എന്ന് ചോദിച്ചാൽ, 60 വയസ്സ് കഴിഞ്ഞ ഏതൊരാൾക്കും ഇതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇനിയിപ്പോൾ VRS എടുത്തവരോ ഡിഫൻസ് സർവീസിൽ നിന്ന് വിരമിച്ചവരോ ആണെങ്കിൽ 55 വയസ്സിലും തുടങ്ങാൻ പറ്റും. ഈ സ്കീമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് അറിയാമോ? ബാങ്കിലെ സാധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റുകളേക്കാൾ വളരെ ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് അഥവാ ഉയർന്ന പലിശ ഇതിന് കിട്ടുന്നുണ്ട് എന്നതാണ്. നിലവിൽ 8.2% ഇതിന്റെ പലിശ നിരക്ക്. നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയ്ക്ക് ഓരോ 3 മാസം കൂടുമ്പോഴും കൃത്യമായിട്ട് പലിശ അവരുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് വരും. അത്യാവശ്യം മരുന്നിനോ അല്ലെങ്കിൽ അവരുടെ ഡെയിലി എക്സ്പെൻസുകൾക്കോ മറ്റാരെയും ഡിപെൻഡ് ചെയ്യാതെ അവർക്ക് ആ തുക ഉപയോഗിക്കാം. ആ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അവർക്ക് കൊടുക്കുന്ന സന്തോഷവും കോൺഫിഡൻസും വളരെ വലുതായിരിക്കും. മിനിമം 1000 രൂപ മുതൽ മാക്സിമം 30 ലക്ഷം രൂപ വരെ ഈ സ്കീമിൽ അവർക്ക് നിക്ഷേപിക്കാൻ സാധിക്കും. 5 വർഷമാണ് ഇതിന്റെ മെച്യൂരിറ്റി പീരീഡ്. 5 വർഷം കഴിയുമ്പോൾ വേണമെങ്കിൽ ഒരു 3 വർഷത്തേക്ക് കൂടി ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനും ഓപ്ഷനുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇൻകം ടാക്സ് സെക്ഷൻ 80C പ്രകാരം ഇതിൽ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് 1.5 ലക്ഷം രൂപ വരെ ടാക്സ് ബെനിഫിറ്റും അവർക്ക് ക്ലെയിം ചെയ്യാം. നമ്മുടെ തൊട്ടടുത്തുള്ള ഏത് പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ദേശസാൽകൃത ബാങ്കുകളിലോ പോയാൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോ ഈ ഒരു പേരന്റ്സ് ഡേയിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് അവരുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ അച്ഛനമ്മമാരുടെ കയ്യിൽ എന്തെങ്കിലും ചെറിയ സമ്പാദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ സീനിയർ സിറ്റിസൺസ് സേവിംഗ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുക. അത് അവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും അല്ലെ. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.

0: ഒപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: വലിയ വർത്തമാനം.
1: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ചെറിയ വലിയ വർത്തമാനം. കൂടിയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. യെസ്, ഇന്ന് ജൂലൈ 26 നാഷണൽ പേരന്റ്സ് ഡേ ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ ഇത്രയും നേരം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ മാതാപിതാക്കളുടെ ഹെൽത്ത് കെയറിനെ കുറിച്ചും സാമ്പത്തിക സുരക്ഷിതത്വത്തെ കുറിച്ചും ഒക്കെ സംസാരിച്ചു അല്ലെ. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ഗൗരവമുള്ള, എന്നാൽ അതിലുപരി നമ്മുടെ നാട്ടിലെ ഓരോ പ്രായമായവർക്കും വലിയൊരു ആശ്വാസമാകുന്ന ഒരു അത്യാവശ്യ വിവരത്തെ കുറിച്ചാണ്. യെസ്, നമ്മുടെ അച്ഛനമ്മമാർക്കോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള മുതിർന്ന പൗരന്മാർക്കോ ഒരു അടിയന്തര ഘട്ടത്തിൽ, അതായത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ സഹായത്തിനായി വിളിക്കാൻ ഗവൺമെന്റ് ഒരുക്കിയ ഒരു കിട്ടിലൻ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. 1-4-5-6-7 എൽറ്റർ ലൈൻ എന്നാണ് ഇതിനെ പറയുന്നത്. പലപ്പോഴും നമ്മൾ കാണാറില്ലേ, മക്കളെല്ലാം ദൂരെ എവിടെയെങ്കിലും ജോലിയോ പഠിത്തമോ ഒക്കെയായി പോകുമ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കായി പോകുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഒറ്റപ്പെടലും മാനസിക വിഷമങ്ങളും കാരണം ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ കൊതിക്കുന്നവർ, അതുമല്ലെങ്കിൽ വഴിയിൽ ആരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്ന പ്രായമായ ആളുകൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് എന്ന് പലർക്കും ഒരൈഡിയയും കാണില്ല. അവിടെയാണ് ഈ എൽറ്റർ ലൈൻ അവരുടെ രക്ഷയ്ക്കെത്തുന്നത്. ഇനി എന്തൊക്കെ സേവനങ്ങളാണ് ഈ ഒരൊറ്റ നമ്പറിലൂടെ ലഭിക്കുന്നത് എന്നൊന്ന് കേൾക്കാം. പ്രായമായവർക്ക് ആവശ്യമായ ഓൾഡ് ഏജ് ഹോമുകൾ, ഡേ കെയർ സെന്ററുകൾ, ആശുപത്രികൾ, ഗവൺമെന്റിന്റെ വിവിധ പെൻഷൻ സ്കീമുകൾ എന്നിവയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ നമ്പറിലൂടെ കൃത്യമായി ലഭിക്കും. അതുപോലെ തന്നെ മാർഗനിർദ്ദേശവും. യെസ്, പെൻഷൻ സംബന്ധമായ തർക്കങ്ങൾ, സ്വത്ത് തർക്കങ്ങൾ അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ എന്നിവയ്ക്കും സൗജന്യമായി ലീഗൽ ഗൈഡൻസ് നൽകാൻ ഇതിലൂടെ വിദഗ്ധർ സഹായിക്കും. മറ്റൊന്നാണ് ഇമോഷണൽ സപ്പോർട്ട്. പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ലോൺലിനെസ് അഥവാ ഒറ്റപ്പെടൽ, ഡിപ്രഷൻ, ആങ്സൈറ്റി തുടങ്ങിയ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് മികച്ച കൗൺസിലിംഗ് നൽകാനും അവർക്ക് വലിയൊരു ആശ്വാസമാകാനും എൽറ്റർ ലൈനിലെ കൗൺസിലർമാർക്ക് സാധിക്കും. അതുപോലെ തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻസ് അഥവാ രക്ഷാപ്രവർത്തനം. ശാരീരികമായോ മാനസികമായോ പീഡനങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കാനും വീടുകളിൽ നിന്നോ തെരുവുകളിൽ നിന്നോ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്ന പ്രായമായവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനും പ്രാദേശിക ഭരണകൂടങ്ങളുടെയും NGOകളുടെയും സഹായത്തോടെ ഈ ടീം സജീവമായി രംഗത്തുണ്ടാകും. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായ ഈ ഹെൽപ്പ് ലൈൻ തികച്ചും ടോൾ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ നമ്പർ ആരും മറക്കേണ്ട, 1-4-5-6-7 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി. സോ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
1: വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ് ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ് ഓപ്പോസിറ്റ് കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.

0: ഒപ്പം
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: Yes, we are back on ചെറിയ വലിയ വർത്തമാനം with me, RJ സുൽത്താന. ഇന്ന് ജൂലൈ 26 ആണല്ലേ. നമ്മൾ നാഷണൽ പേരന്റ്സ് ഡേ ആയിട്ടാണല്ലോ ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹവും കരുതലും നൽകിയ മാതാപിതാക്കൾക്ക് തിരിച്ച് സ്നേഹം നൽകാൻ പ്രത്യേകിച്ച് ഒരു ദിവസത്തിന്റെ ആവശ്യമില്ലെങ്കിലും അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രായമാകുമ്പോൾ സ്വാഭാവികമായിട്ടും എൽഡേഴ്സിനെ അലട്ടുന്ന പലവിധ ലൈഫ് സ്റ്റൈൽ ഡിസീസിനും അവർക്ക് ദിവസേന മരുന്ന് കഴിക്കേണ്ട അവസ്ഥ വരാറുണ്ട്. ഈ എക്സ്പെൻസീവ് ആയ മരുന്നുകൾ പലപ്പോഴും സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് വലിയൊരു ഫിനാൻഷ്യൽ ബേർഡൻ തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന അഥവാ PMBJP എന്ന പദ്ധതി നമുക്ക് വലിയൊരു ആശ്വാസമായി മാറുന്നത്. വിലക്കുറവിൽ ക്വാളിറ്റി മെഡിസിൻ സാധാരണക്കാരിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ പ്രൊജക്ട് വഴി നമ്മുടെ എൽഡേഴ്സിന് ആവശ്യമായ മിക്കവാറും എല്ലാ മരുന്നുകളും ഇന്ന് ലഭ്യമാണ്. ബ്രാൻഡ് മരുന്നുകളെ അപേക്ഷിച്ച് ജനൌഷധി കേന്ദ്രങ്ങളിൽ ലഭിക്കുന്ന ജനറിക് മെഡിസിൻസിന് ഏകദേശം 50 മുതൽ 90% വരെ വിലക്കുറവുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വിലക്കുറവാണെന്ന് കരുതി ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസിനും അവർ തയ്യാറല്ല എന്നതാണ് മറ്റൊരു സവിശേഷത. WHO GMP സർട്ടിഫൈഡ് ആയ മികച്ച കമ്പനികളിൽ നിന്ന് മാത്രമാണ് ഈ മരുന്നുകൾ നേരിട്ട് പ്രൊക്യൂർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാതാപിതാക്കളുടെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയവയ്ക്കുള്ള റെഗുലർ മരുന്നുകൾ തികഞ്ഞ കോൺഫിഡൻസോടെ നമുക്ക് ജനൌഷധിയിൽ നിന്നും വാങ്ങാൻ സാധിക്കും. കേരളത്തിലുടനീളം നിരവധി ജനൌഷധി മെഡിക്കൽ സ്റ്റോറുകൾ ഇപ്പോൾ മികച്ച രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഈ നാഷണൽ പേരന്റ്സ് ഡേയിൽ നമ്മുടെ അച്ഛനമ്മമാർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അവരുടെ ഹെൽത്തിനോടുള്ള നമ്മുടെ ഈയൊരു കരുതൽ തന്നെയാണ്. വലിയ തുക ചെലവാകുന്ന മരുന്നുകൾക്ക് പകരം അതേ ക്വാളിറ്റിയിലുള്ള അഫോർഡബിൾ ആയ ജനൌഷധി മരുന്നുകൾ ചൂസ് ചെയ്യുന്നത് വഴി സാമ്പത്തികമായി വലിയൊരു സേവിങ്സ് ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും. കൂടാതെ പ്രായമായവർക്ക് സ്ഥിരമായി വേണ്ടിവരുന്ന അഡൽറ്റ് ഡയപ്പേഴ്സ് ഉൾപ്പെടെയുള്ള മറ്റ് ഹെൽത്ത് പ്രൊഡക്ട്സും വളരെ കുറഞ്ഞ വിലയിൽ ഈ ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. ഇത്തരം കാര്യങ്ങൾക്കായി ഈ കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്നത് നിങ്ങളുടെ കുടുംബ ബജറ്റിനെ വളരെ പോസിറ്റീവായി ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ള ജനൌഷധി കേന്ദ്രം എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയും ഈ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർജി സുൽത്താന ഓൺ ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ സൊസൈറ്റിയിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ ചേർത്ത് പിടിക്കുക എന്നതാണല്ലോ ഏറ്റവും വലിയ മനുഷ്യത്വം. പ്രത്യേകിച്ചും ജീവിതത്തിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ കഷ്ടപ്പെടുന്ന വിധവകളായ സ്ത്രീകൾക്ക് ഒരു കരുതൽ നൽകുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്വന്തമായി ഒരു വരുമാനമോ നോക്കാൻ ആളുകളോ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന അത്തരം ഡെസ്റ്റിറ്റ്യൂട്ട് വിഡോസിന് ആശ്രയം നൽകുന്ന കുടുംബാംഗങ്ങളെ സഹായിക്കാനായി കേരള സർക്കാരിന്റെ സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച ഒരു മികച്ച പദ്ധതിയാണ് അഭയകിരണം. ഭർത്താവ് മരിച്ചതിനു ശേഷം വഴിയാധാരമാകുന്ന പല സ്ത്രീകളെയും സ്വന്തം വീട്ടിൽ നിർത്തി സംരക്ഷിക്കാൻ മനസ്സുള്ള ഒട്ടേറെ ബന്ധുക്കളുണ്ട്. എന്നാൽ പലപ്പോഴും ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് കാരണം അവർക്ക് അതിന് സാധിക്കാതെ വരാറുണ്ട്. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനും ഇത്തരം സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു ഷെൽട്ടർ ഉറപ്പാക്കാനും വേണ്ടിയാണ് ഗവൺമെന്റ് ഈ സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. അഭയകരണം പദ്ധതി പ്രകാരം ഇത്തരം അനാഥരായ വിധവകൾക്ക് സ്വന്തം വീട്ടിൽ സംരക്ഷണം നൽകുന്ന വ്യക്തികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് സർക്കാർ നൽകുന്നുണ്ട്. ഇതിലൂടെ ആ സ്ത്രീകൾക്ക് ഓൾഡ് ഏജ് ഹോംസിലോ മറ്റ് ഷെൽട്ടറുകളിലോ പോകാതെ തന്നെ സ്നേഹമുള്ള ഒരു കുടുംബ അന്തരീക്ഷത്തിൽ സേഫ് ആയിട്ട് ജീവിക്കാൻ സാധിക്കും. ഈ സ്കീമിലേക്ക് അപേക്ഷിക്കാൻ സംരക്ഷിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് 50 വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടായിരിക്കണം. അതുപോലെ അവരുടെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാനും പാടില്ല. കൂടാതെ ഇവർക്ക് സർക്കാരിൽ നിന്നും മറ്റ് സർവീസ് പെൻഷനുകളോ കുടുംബ പെൻഷനുകളോ ലഭിക്കുന്നവരും ആകരുത് എന്നൊരു കണ്ടീഷൻ കൂടി ഇതിലുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്ത് ഇത്തരത്തിൽ കഷ്ടപ്പെടുന്ന ഒത്തിരി പേരെ നമ്മൾ കാണാറില്ലേ? അങ്ങനെയുള്ളവരെ സംരക്ഷിക്കാൻ തയ്യാറുള്ള എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഈ തുക തീർച്ചയായും ഒരു വലിയ ആശ്വാസം തന്നെയായിരിക്കും. ഈ ഒരു സ്കീമിനെ കുറിച്ചുള്ള കൃത്യമായ അവയർനെസ് പലർക്കും ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് പാസ് ചെയ്യാൻ ആരും മറക്കരുത്. അർഹരായ ആളുകൾക്ക് അതാത് ശിശു വികസന പദ്ധതി ഓഫീസർമാർ വഴിയോ സാമൂഹ്യ നീതി വകുപ്പിന്റെ വെബ്സൈറ്റ് വഴിയോ ഈ സ്കീമിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. സർക്കാരിന്റെ ഇത്തരം ക്ഷേമ പദ്ധതികൾ അർഹതപ്പെട്ട കൈകളിൽ എത്തുമ്പോഴാണ് നമ്മുടെ സമൂഹം കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആവുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ചെറിയ ഷെയറിംഗ് ആയിരിക്കാം അത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വലിയൊരു വെളിച്ചമായി മാറുന്നത്. അപ്പോ തീർച്ചയായും ഈ അഭയകരണം പദ്ധതിയെക്കുറിച്ച് എല്ലാവരും മനസ്സിലാക്കുകയും അർഹരായവരെ ഇതിലേക്ക് കണക്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. Fly Unique Travel and Tours Kottarakara.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM Architects നമ്മുടെ കൊട്ടാരക്കര പോലെയുള്ളപ്പോൾ.
4: JM Architects, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447771771.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർജി സുൽത്താന. നമ്മുടെ ഒക്കെ വീടുകളിൽ പ്രായമായ മുത്തശ്ശിമാരോ മുത്തശ്ശന്മാരോ അച്ഛന്മാരോ ഒക്കെ ഉണ്ടാകുമല്ലോ. അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കാറുണ്ട്. പ്രായമാകുമ്പോൾ ഹോസ്പിറ്റലുകളിൽ പോയി ക്യൂ നിൽക്കാനും അതുപോലെ റെഗുലർ ആയിട്ട് മരുന്നുകൾ വാങ്ങാനും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അവർ ഫേസ് ചെയ്യാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ എൽഡേഴ്സിന് ഒരു താങ്ങായി മാറാൻ കേരള സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന ഒരു മികച്ച പദ്ധതിയാണ് വയോമിത്രം. നഗരപ്രദേശങ്ങളിൽ, അതായത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഏരിയകളിൽ താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയാണ് പ്രധാനമായും ഈ ഒരു സ്കീം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രായമായവർക്ക് സൗജന്യമായിട്ടുള്ള മെഡിക്കൽ ചെക്കപ്സും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ മരുന്നുകളും തികച്ചും ഫ്രീ ആയിട്ട് നൽകുക എന്നതാണ് വയോമിത്രത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വാർഡ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ക്ലിനിക്സ് ആണ്. അതായത് ഹോസ്പിറ്റലുകളിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവരുടെ വീടിനടുത്ത് തന്നെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കാൻ ഈ മൊബൈൽ യൂണിറ്റ്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഷുഗർ, പ്രഷർ തുടങ്ങിയ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് ആവശ്യമായ റെഗുലർ മരുന്നുകളെല്ലാം ഈ ക്ലിനിക്കുകൾ വഴി കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ കിടപ്പിലായ രോഗികൾക്ക് ആവശ്യമായ പാലിയേറ്റീവ് കെയർ സർവീസുകളും വയോമിത്രം പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രമല്ല, പ്രായമായവർ നേരിടുന്ന മാനസിക പ്രശ്നങ്ങൾക്കും ഡിപ്രഷനും ഒക്കെ ആശ്വാസം നൽകാനായിട്ട് മികച്ച കൗൺസിലിംഗ് സപ്പോർട്ടും ഇവർ നൽകുന്നുണ്ട്. ഓരോ പ്രൊജക്ട് ഏരിയയിലും ഇതിനായിട്ട് പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകളും വയോമിത്രം കോർഡിനേറ്റർമാരും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒത്തിരി കുടുംബങ്ങൾക്ക്, പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാർക്ക് ഈ ഒരു സർവീസ് ശരിക്കും വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ സ്വന്തം ജില്ലയിലും ഈ പദ്ധതി വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് മാത്രം പലർക്കും ഈ ആനുകൂല്യങ്ങൾ മിസ്സായി പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഇത്തരത്തിൽ സഹായം ആവശ്യമുള്ള എൽഡേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെ ഈ ഇൻഫർമേഷൻ അറിയിക്കുക. നിങ്ങളുടെ തൊട്ടടുത്തുള്ള അംഗനവാടികൾ വഴിയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസുമായി കോൺടാക്ട് ചെയ്താലോ വയോമിത്രം സർവീസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. മുതിർന്നവരോടുള്ള നമ്മുടെ സ്നേഹവും കരുതലും വെറും വാക്കുകളിൽ മാത്രം ഒതുക്കാതെ ഇത്തരം പ്രാക്ടിക്കലായ സഹായങ്ങളിലൂടെ നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കണം. അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നത് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ എല്ലാവരുടെയും കടമയാണല്ലോ. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമ്മക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സോങ്സുകളുമായി മ്യൂസിക് മപ്പാസ് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7 മുതൽ 9 മണി വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 12 മണി വരെയും നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: Once again, we are back on ചെറിയ വലിയ വർത്തമാനം with me, RJ സുൽത്താന. ചെറിയ പനിയോ തലവേദനയോ വരുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ പോയി വലിയ ക്യൂ നിൽക്കാൻ മടിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയുള്ളവർക്ക് വീട്ടിലിരുന്ന് തന്നെ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങാൻ സാധിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു കിടിലൻ പദ്ധതിയെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതാണ് ഇ സഞ്ജീവിനി OPD അഥവാ നാഷണൽ ടെലി കൺസൾട്ടേഷൻ സർവീസ് എന്ന് പറയുന്ന മികച്ചൊരു സംവിധാനം. നമ്മുടെ സ്മാർട്ട് ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് തികച്ചും ഫ്രീ ആയിട്ട് ഗവൺമെന്റ് ഡോക്ടർമാരുമായി വീഡിയോ കോൾ വഴി സംസാരിക്കാൻ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രായമായവർക്കും അതുപോലെ ചെറിയ കുട്ടികൾക്കും ഹോസ്പിറ്റൽ യാത്രകൾ ഒഴിവാക്കാൻ ഇതൊരു മികച്ച ഓപ്ഷനാണ്. ഇതിനായി നമ്മൾ ഈ സഞ്ജീവനി OPD.in എന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ഈ സഞ്ജീവനി ആപ്പിലോ കയറി മൊബൈൽ നമ്പർ വെച്ച് ഒന്ന് രജിസ്റ്റർ ചെയ്യുക മാത്രമാണ് വേണ്ടത്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ ബേസിക് ഡീറ്റെയിൽസ് നൽകി നമുക്കൊരു ടോക്കൺ ജനറേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. അതിനുശേഷം ഒരു ഡിജിറ്റൽ വെയിറ്റിംഗ് റൂമിൽ കുറച്ചു നേരം കാത്തിരുന്നാൽ നമ്മുടെ ഊഴം എത്തുമ്പോൾ ഡോക്ടറുമായി നേരിട്ട് വീഡിയോ കോളിൽ കണക്ട് ആവുന്നതാണ്. നമ്മുടെ രോഗവിവരങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ട് കണ്ട് സംസാരിക്കാനും ആവശ്യമെങ്കിൽ പഴയ മെഡിക്കൽ റിപ്പോർട്ടുകൾ അപ്ലോഡ് ചെയ്ത് കാണിക്കാനും ഇതിൽ പ്രത്യേകം സൗകര്യമുണ്ട്. കൺസൾട്ടേഷൻ കഴിയുമ്പോൾ തന്നെ ഡോക്ടർ ഈ പ്രിസ്ക്രിപ്ഷൻ അഥവാ കുറിപ്പടി നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ആയിട്ട് വരും. ഈ ഡിജിറ്റൽ കുറിപ്പടി കാണിച്ച് നമുക്ക് തൊട്ടടുത്തുള്ള ഏത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും പ്രത്യേകിച്ച് ജനൌഷധി കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ വളരെ എളുപ്പത്തിൽ മരുന്നുകൾ വാങ്ങാൻ സാധിക്കും. ഹോസ്പിറ്റലിൽ പോയി വരുന്ന ട്രാവൽ എക്സ്പെൻസും അതുപോലെ അവിടെ ക്യൂ നിന്ന് കളയുന്ന നമ്മുടെ വിലപ്പെട്ട സമയവും ലാഭിക്കാൻ ഈ സഞ്ജീവനി സർവീസ് വലിയൊരു ഹെൽപ്പ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളാണല്ലേ കേട്ടറിഞ്ഞത്. അപ്പൊ ഇതോടുകൂടി

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
0: അൽജോ ഹൈപ്പർ മാർക്കറ്റ്, നെല്ലിക്കുന്നം, അൽജോ.

0: pam.
1: Music Mapas.
2: Hi, hello, good morning and welcome to Music Mapas with me, RJ Elikutti. പുതു പുത്തൻ സിനിമകളിലെ ബ്യൂട്ടിഫുൾ ആയുള്ള ട്രാക്കുകള് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാനായിട്ട് മ്യൂസിക് മപ്പാസിൽ ഞാൻ ഇന്നും ജോയിൻ ചെയ്യാറുള്ളത്. സോ ഇന്നും അതുപോലെ മനോഹരമായിട്ടുള്ള കുറച്ച് പാട്ടുകളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ എനിക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടിനെ പറ്റിയാണ് പറയാനായിട്ടുള്ളത്. ഈ പാട്ടെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാജിക് പാട്ടാണെന്ന് പറയാം. ഒരു മാന്ത്രിക വിദ്യയാണ് നമ്മളിൽ പരീക്ഷിക്കുന്നത്. ഞാനിത് എന്തുട്ടായി പറയുന്നത് എന്നിങ്ങനെ ആലോചിക്കുവാണെങ്കിൽ ഈ പാട്ടിന്റെ പേര് മാന്ത്രികം എന്നാന്നേ. യെസ്, മാന്ത്രികം എന്ന് പറയുന്ന ഒരു പാട്ടാണ് നമ്മൾ ആദ്യം തന്നെ കേൾക്കാനായിട്ട് പോകുന്നത്. ഫ്രം ദ മൂവി ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
3: മാന്ത്രികം മാന്ത്രികം മാന്ത്രികം, വാക്കുകൾ ചെയ്തികൾ യാന്ത്രികം.
2: നിവിൻ പോളിയും മമിത ബൈജുവും ചേർന്ന് അഭിനയിക്കുന്ന സിനിമയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. അതിലെ ഒരു ബ്യൂട്ടിഫുൾ പാട്ടാണ് മാന്ത്രികം എന്നുള്ളത് കേട്ടോ. കേൾക്കുമ്പോ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മാന്ത്രികം വർക്ക്ഔട്ട് ആവുന്ന ഫീലാണ് ഈ ഒരു പാട്ടിനുള്ളത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് പഴയ പാട്ടുകളൊക്കെ ഇല്ലേ, നമ്മളിങ്ങനെ കേട്ട് ആ ഒരു പാട്ടിനോട് തന്നെ അലിഞ്ഞു ചേർന്ന് ആ ഒരു പാട്ടിൽ ഇങ്ങനെ വൈബ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന ഒരു ഫീൽ ഗുഡ് ഫീലൊക്കെ തരുന്ന കുറച്ച് പാട്ടുകൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു പാട്ടാണ് ബെത്ലഹേം യൂണിറ്റിലെ ഈ മാന്ത്രികം പാട്ട്. ആൻഡ് ഈ പാട്ട് പാടിയിട്ടുള്ളത് നമ്മുടെ എം ജി ശ്രീകുമാർ സാറാണ് കേട്ടോ. വിനായക് ശശികുമാറിന്റെ വരികളാണ്. ആൻഡ് ഈ ഒരു പാട്ടിൽ തന്നെ കുറച്ച് കുഞ്ഞു പിള്ളേര് പാടുന്ന ഒരു കിഡ്സ് കോറസ് പോർഷൻ ഉണ്ട്. ആ പോർഷൻ പാടിയിട്ടുള്ളത് മേധ ഗണേഷും ആദ്യ അനീഷും നില രാജയും ചേർന്നുകൊണ്ടാണ്. സോ നമുക്കറിയാം പിള്ളേരുടെ ഒക്കെ ഒരു സൗണ്ട് നമ്മൾ കേൾക്കുന്ന പാട്ടിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും അതിന് വേറൊരു സൂത്തിങ് ലെവലാണല്ലേ. അങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തി കേൾപ്പിക്കുന്ന ഒരു പാട്ട് കൂടിയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ മാന്ത്രികം എന്ന പാട്ട്. ഗിരീഷ് ഏരിയുടെ സംവിധാനത്തിൽ ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിവിൻ പോളി, മമിത ബൈജു എന്നിവർക്കൊപ്പം സംഗീത് പ്രതാപ്, സുരേഷ് കൃഷ്ണ, വിനയ് ഫോർട്ട്, റോഷൻ ഷാനവാസ്, ശ്യാം മോഹൻ, ഷമീർ ഖാൻ, ഷിൻഡ, പാർവതി അയ്യപ്പദാസ് എന്നിവരൊക്കെ ചേർന്ന് അഭിനയിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാമിലി മൂവി കൂടിയാണ് കേട്ടോ ഇത്. ആൻഡ് ഈ മൂവിക്ക് വേണ്ടിയിട്ട് മ്യൂസിക് ഇസ് കമ്പോസ്ഡ് ബൈ വിഷ്ണു വിജയ്. സോ എന്തായാലും ഓഗസ്റ്റ് 21st തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ മാന്ത്രികം പാട്ട് കേട്ട് ഒന്ന് മാന്ത്രികമായിട്ട് വരാം നമുക്ക് നമ്മളുടെ മ്യൂസിക് മപ്പാസിലേക്ക്. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 99.9 നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

ഭയങ്കര രസമാണ് ഈ പാട്ട് കേൾക്കാനായിട്ട്. രസഗുള പോലെ തന്നെ രസകരമായിട്ട് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ് ഹായിലെ രസഗുള സോങ്. ജെൻ മാർട്ടിനാണ് ഈ ഒരു സോങ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അനിരുദ്ധ് രവിചന്ദർ പാടി, വിഷ്ണു വരികൾ എഴുതിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. ബൃന്ദ മാസ്റ്റർ ആണ് കേട്ടോ ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള കൊറിയോഗ്രാഫി ഒക്കെ ചെയ്തിട്ടുള്ളത്. കണ്ടോണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമുള്ള പാട്ടാണ്. ആൻഡ് നയൻതാരയും അതുപോലെ തന്നെ കവിനുമാണ് നമുക്ക് ഈ ഒരു പാട്ടിൽ കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. ഇവരുടെ രണ്ടുപേരുടെ ഇടയിലുള്ള ഒരു കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ഈ ഒരു പാട്ടിനകത്ത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു പാട്ടാണ്. നയൻതാര കെവിന്റെ ഒപ്പം ഭാഗ്യരാജ്, രാധിക, ശരത് കുമാർ, പ്രഭു, VTV ഗണേഷ്, സത്യൻ, അമൃത, ശ്രീനിവാസൻ എന്നിവരൊക്കെ ചേർന്ന് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ഹായ്. വിഷ്ണു എടവൻ തന്നെയാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് മൂവി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വിഘ്നേഷ് ശിവൻ, നയൻതാര, SS ലളിത് കുമാർ. സോ എന്തായാലും ഓഗസ്റ്റ് 14th ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എന്തായാലും നമുക്ക് ഹായിലെ രസഗുള പാട്ട് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്,
1: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.

ദി ലവ് ബോയ് ഈസ് ബാക്ക്. ആരെ പറ്റിയായി പറയുന്നല്ലേ? നമ്മുടെ പൃഥ്വിരാജ് സുകുമാറിനെ പറ്റി തന്നെ. ആ പഴയ റൊമാൻസ് എറയുമായിട്ട് പൃഥ്വിരാജ് സുകുമാരൻ വീണ്ടും എത്തിയിട്ടുണ്ട് നമ്മുടെ ഖലീഫ മൂവിയിൽ. അതിലെ ഒരു പാട്ടിനെ പറ്റിയാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി.

പറഞ്ഞു വരുന്നത് അസലായവളെ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്കിനെ പറ്റിയാണ് കേട്ടോ. ഫ്രം ദ മൂവി ഖലീഫ. നമ്മൾ സിനിമാ പ്രേമികൾ എല്ലാവരും കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഖലീഫ, പൃഥ്വിരാജ് സുകുമാരന്റെ. സോ അതിലെ ഒരു റൊമാൻറ്റിക് പാട്ടാണ് അസലായവളെ എന്നുള്ളത് കേട്ടോ. നമ്മുടെ ശ്രീരാമും മുഹമ്മദ് മക്ബൂൽ മൻസൂറും ചേർന്ന് പാടിയിരിക്കുന്ന പാട്ടാണ്. മുത്തുവാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ മ്യൂസിക് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ജേക്സ് ബിജോയി ആൻഡ് അഗസ്ത്യ രാഗ്. സോ ജേക്സ് ബിജോയിയുടെയും സിത് ശ്രീരാമിന്റെയും ആ ഒരു കോമ്പിനേഷനില് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഇപ്പൊ നമ്മൾ നോക്കുവാണ് എങ്കിൽ നമ്മുടെ യൂട്യൂബ് ട്രെൻഡിങ് ചാർട്ടില് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. അഖിൽ ജെ ചന്ദ്, മിലൻ ജോയി, സൂര്യ ശ്യാം ഗോപാൽ, മന്നൻ മൻസൂർ എന്നിവരൊക്കെ ചേർന്നുകൊണ്ട് ഈ ഒരു പാട്ടിന് ബാക്കിംഗ് വോക്കൽസ് കൂടി കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഖലീഫയിലെ അസലായവളെ എന്ന പാട്ട് നമുക്ക് കേൾക്കാം നമ്മളുടെ മ്യൂസിക് മപ്പേഴ്സിലൂടെ. 99.9 ആർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

ഞാൻ പറഞ്ഞു വരുന്നത് അകലെ എന്ന് പറഞ്ഞൊരു പാട്ടിനെ പറ്റിയിട്ടാണ് കേട്ടോ. കുൻഷാക്കോ ബോബനും ലിജിമോൾ ജോസും ചേർന്ന് അഭിനയിക്കുന്ന സിനിമയാണ് ഉന്മാദം എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 31st ആ ഒരു സിനിമ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലെ അകലെ എന്ന പാട്ട് ഇസ് കമ്പോസ്ഡ് ബൈ മുജീബ് മജീബ്. ലിറിക്സ് എഴുതിയിട്ടുള്ളത് വിനായക് ശശികുമാർ ആണ്. ആൻഡ് ദ സോങ് ഇസ് സങ് ബൈ ദ വൺ ആൻഡ് ഓൺലി ബിജിപാൽ. ബിജിപാൽ സർ പാടിയിരിക്കുന്നതിന്റെ ആ ഒരു ഭംഗി ആ ഒരു പാട്ടിന് തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു ശാലീന സൗന്ദര്യമൊക്കെ ഉള്ള ഒരു പാട്ടെന്ന് നമുക്ക് ഈ ഒരു പാട്ടിനെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. സം സ്റ്റോറീസ് നെവർ ഫൗണ്ട് എ ഹോം ഓൺലി എക്കോസ് എന്നാണ് കേട്ടോ ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത്. സോ അതെന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കുമ്പോഴും ഇങ്ങനെ തോന്നും. എന്തായിരിക്കും ഉന്മാദം നമ്മളോട് പറയാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു ചിന്തയൊക്കെ കൂറിയിടുന്നുണ്ട് ഈ ഒരു പാട്ട്. അപ്പൊ എന്തായാലും

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.

0: ഒപ്പം.
1: അരുൺ മാതേശ്വരൻ ഡയറക്ട് ചെയ്യുന്ന സിനിമ, അനിരുദ്ധ് മ്യൂസിക് നൽകിയിരിക്കുന്ന സിനിമ, സൺ പിക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ, ലോകേഷ് കനകരാജും വാമിക ഗബിയും ചേർന്ന് അഭിനയിച്ചിരിക്കുന്ന സിനിമ. ഇത്രയൊക്കെ കേട്ടപ്പോ മനസ്സിലായി കാണുമല്ലോ ഇത് ഏത് സിനിമയാണെന്ന്. യെസ്, ഡി സിയിലെ ഒരു പുതു പുത്തൻ പാട്ട് നമ്മൾ കേൾക്കാൻ പോവാണ് മ്യൂസിക് പപ്പാസിലൂടെ. സോ വെൽക്കം ബാക്ക് ടു മ്യൂസിക് പപ്പാസ് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി. ആൻഡ് ദിസ് സോങ് ഈസ് ടൈറ്റിൽ ആസ് ബുംബ ഡിഗ ഡിഗ.

അനിരുദ്ധിന്റെ മ്യൂസിക് ആയതുകൊണ്ട് പറയല്ല, ഗംഭീരമായിട്ട് മ്യൂസിക് ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ്. വി ഓൾ നോ ദാറ്റ് അനിരുദ്ധിന്റെ പാട്ടുകൾക്ക് എപ്പോഴും ഒരു ക്ലാസ് ഉണ്ട് എന്നുള്ളത് അല്ലേ. സോ അതേ ക്ലാസ് ഫീൽ തന്നെയാണ് നമുക്ക് ഈ പാട്ടിലും ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഈ ഡിസി എന്ന് പറയുന്ന മൂവിയെ പറ്റിയും അതുപോലെ തന്നെ ഇതിലെ പാട്ടുകളെ പറ്റിയും ഒക്കെ ഒരുപാട് ചർച്ചകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഡിസിയിലെ പാട്ടുകളെല്ലാം ഭയങ്കരമായിട്ടും ഫേമസ് ആയിട്ടുണ്ടായിരുന്നു, എല്ലാവരുടെയും ഇടയിൽ വൈറലായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന പാട്ട് കൂടിയാണ്. അങ്ങനെ വീണ്ടും നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഡിസിയിലെ അടുത്ത പാട്ട് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ പാട്ടാണ് ഉംബ ഡിഗഡിഗ. അനിരുദ്ധ് രവിചന്ദർ കമ്പോസ് ചെയ്ത്, എസൻബർഗും വേടനും ചേർന്ന് ലിറിക്സ് എഴുതി, അനിരുദ്ധ് രവിചന്ദറും വേടനും ചേർന്ന് പാടിയിരിക്കുന്ന പാട്ട് കൂടിയാണ് കേട്ടോ ഇത്. അനന്തകൃഷ്ണനാണ് ഈ ഒരു പാട്ടിന്റെ മ്യൂസിക് അഡ്വൈസർ ആയിട്ട് വന്നിരിക്കുന്നത്. സോ ലോകേഷ് കനകരാജ്, വാമിക ഗബ്ബി, സഞ്ജന കൃഷ്ണമൂർത്തി എന്നിവർ ചേർന്ന് അഭിനയിച്ച്, നമ്മുടെ അരുൺ മാധീശ്വരൻ ഡിറക്ട് ചെയ്ത്, സൺ പിക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിസി മൂവിയിലെ ബുംബ ഡിഗഡിഗ എന്ന പാട്ട് നമുക്ക് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. ഇംഗ്ലീഷ് മോണ്ടാക്കി പോലെ ശ്രേയ ഫ്രം 99.9.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

വിജയ് സാറും പൂജ ഹെഗ്ഡെയും ബോബി ഡിയോളും മമിതാ ബൈജുവും ഗൗതം വാസുദേവ് മേനൻ പ്രകാശ് രാജ് പ്രിയാമണി നരേൻ എന്നിവരൊക്കെ ചേർന്ന് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ജനനായകൻ എന്നുള്ളത്. വെങ്കട് കെ നാരായണയാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദിസ് മൂവി ഈസ് ഡയറക്റ്റഡ് ബൈ എച്ച് വിനോദ്. നമുക്കറിയാം ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊക്കെ ശേഷമാണ് ജനനായകൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ വളരെയേറെ പ്രതീക്ഷയോടുകൂടി തന്നെ ആയിരുന്നു എല്ലാ വിജയ് ഫാൻസും ആ ഒരു സിനിമ കാണാനായിട്ട് തിയേറ്ററുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ലാസ്റ്റ് അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ കുറെ സീനുകളും പാട്ടുകളും ഒക്കെ ചേർത്ത് വെച്ചിട്ട് ഒരു ട്രിബ്യൂട്ടും വിജയ് സാറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ എന്തായാലും നമ്മൾ ആ ഒരു സിനിമയിലെ അടിയേ എൻ പൂന്തേനെ എന്ന് പറയുന്ന പാട്ടാണ് കേൾക്കാനായിട്ട് പോകുന്നത്. അനിരുദ്ധ രവിചന്ദ്രനാണ് ഈ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. കാർത്തിക് നേതയുടെ ലിറിക്സ് ആണ്. അനിരുദ്ധ രവിചന്ദ്രൻ തന്നെയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് കേട്ടോ. അഡീഷണൽ വോക്കൽസിൽ ഉള്ളത് രവിജി ആണ്. സോ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

As we are back on Music Mappas with me, RJ Likudi. നമ്മുടെ ജോജു ജോർജ്, അർജുന അശോകൻ, മുരളി ഗോപി, ബൈജു സന്തോഷ് എന്നിവരൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന വരവ് മൂവിയിൽ ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. ദ സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് ആകാശ പന്തലായി.

ഓൾഗ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നൈസി രജി പ്രൊഡ്യൂസ് ചെയ്ത് ഷാജി കൈലാസ് സാർ ഡിറക്റ്റ് ചെയ്തിട്ടുള്ള മൂവിയാണ് വരവ് എന്നുള്ളത്. വി നോ ഷാജി കൈലാസ് സാറിന്റെ മൂവീസിന്റെ ഒരു പവർ അല്ലേ. സോ അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ തന്നെയാണ് ജോജു ജോർജിനെ ലീഡ് റോളിൽ വെച്ചുകൊണ്ട് ഷാജി കൈലാസ് സാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സാം സിയസ് ആണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ ഈ സിനിമയിലെ ആകാശ പന്തല എന്നുള്ള ഈ പാട്ട് പാടിയിട്ടുള്ളത് കപിൽ കപിലിനാണ്. സന്തോഷ് വർമ്മയാണ് ലിറിക്സ് പെന്നിയിട്ടുള്ളത്. സോ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം നമ്മളുടെ മ്യൂസിക് മൊബാസിലൂടെ. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: കഴിക്കാത്തതിന്റെ വേറെ മൊത്തം കാണാനുണ്ട്.
1: എന്ത്
0: കല്യാണം കഴിക്കാത്തതിന്റെ
1: കാര്യമില്ല. ചേച്ചി പോകാൻ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ശരിക്കും മാറ്റുരച്ചു നോക്കിയാൽ എന്തിനേക്കാളും ഉയർന്നു നിൽക്കും പഴയ ഗാനങ്ങളല്ലേ.

പൊന്നാക്കി മാറ്റിയ പത്തരമാറ്റുള്ള പഴയ മനോഹരമായ ഗാനങ്ങൾ കേൾക്കാം എവർഗ്രീൻ ഹെഡ്സിലൂടെ. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ആശ്രയ FM 90.0.

ഒരു സൂപ്പർ എനർജറ്റിക് ആയിട്ടുള്ള പവർ പാക്ഡ് ആയിട്ടുള്ള പാട്ടാണ് നമ്മൾ ഇനി മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. വിത്ത് മീ ആർ ജെ ഇൽകുട്ടി. ദിസ് സോങ് ഇസ് ഫ്രം ദ മൂവി മന്ദാരി.

0: ഇതൊരു അപ്കമിംഗ് തമിഴ് മൂവിയാണ്. ഇതിലെ ഈ ഒരു പാട്ടും ടൈറ്റിൽ ചെയ്തിരിക്കുന്നത് മണ്ടാടി മണ്ടാടി എന്ന് തന്നെയാണ് കേട്ടോ. ദിസ് ഇസ് എ പവർഫുൾ ട്രെയിനിങ് ആന്തം കമ്പോസ്ഡ് ബൈ ജി വി പ്രകാശ് കുമാർ. ആൻഡ് ഈ പാട്ട് പാടിയിട്ടുള്ളത് ഒരു സൂപ്പർ എനർജറ്റിക് വോക്കൽസിനുടമകളായിട്ടുള്ള വഹീസൻ റാസയെയും വി എം മഹാലിംഗം സാറും ചേർന്നുകൊണ്ടാണ്. ഞാൻ വെറുതെ പറയില്ല, ദി വെരി പവർഫുൾ സോങ് എന്ന് തന്നെ നമുക്ക് പറയാം. ആൻഡ് ഇതിലെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യ സാറാണ് ഈ ഒരു പാട്ടിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്കും ഒരു ഡാൻസും ഒക്കെയാണ് നമുക്ക് ഒരു പെർഫോമൻസും ഒക്കെയാണ് നമുക്ക് ഈ ഒരു പാട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ജി വി പ്രകാശ് കുമാർ സാറ് മ്യൂസിക് ചെയ്ത് വഹീസൻ റാസയ്യ വി എം മഹാലിംഗം ചേർന്ന് പാടിയിരിക്കുന്ന ഈ പാട്ടിന് ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളതും വഹീസൻ റാസയ്യ തന്നെയാണ്. ആർ എസ് ഇൻഫോർടൈൻമെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബാനറിൽ മതിമാരൻ പുകഴേന്തിയാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. സൂര്യ സാറിന്റെ ഒപ്പം തന്നെ സുഹാസ് മഹിമ നമ്പ്യാർ, സത്യരാജ്, മിഥുൻ ജയ് ശങ്കർ, രവീന്ദ്ര വിജയ്, ബാല സരവണൻ എന്നിവരൊക്കെ ചേർന്ന് അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് മണ്ടാടി എന്നുള്ളത്. സോ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ആൻഡ് ഈ ഒരു സൂപ്പർ പവർ പാക്ഡ് ആയിട്ടുള്ള പാട്ടോടുകൂടി നമ്മുടെ ഇന്നത്തെ മ്യൂസിക് മപ്പാസിന്റെ എപ്പിസോഡും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതു പുത്തൻ സിനിമകളിലെ സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള പാട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം മ്യൂസിക് മപ്പാസിൽ നെക്സ്റ്റ് വീക്കിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർച്ചേൽ കുട്ടി സൈനിങ് ഓഫ്.
1: നിലയാമേനും നിലവാളികൾ പുട്ടെ സൂഞ്ചിടമൻ ദാടിയും വരുവാൻ വരുവാൻ വരുവാൻ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

ഹായ് ഹലോ നമസ്കാരം, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു എവർ ഗ്രീൻ ഹിറ്റ്സ് ഓൺ ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം എവർഗ്രീൻ ഹിറ്റ്സുമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നത്തെയും പോലെ തന്നെ RJ അനൂഷയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇനി അങ്ങോട്ട് 2 മണിക്കൂർ നേരത്തേക്ക് മനോഹരമായ നിത്യഹരിത ഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ്. എത്രയൊക്കെ നാളുകൾ കടന്നു പോയാലും എത്ര പുതിയ സംഗീത തരംഗങ്ങൾ കടന്നു വന്നാലും നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന പാട്ടുകളാണ് എവർഗ്രീൻ സോങ്ങുകളിലെ. കാലം തൊടാത്ത കവിതകൾ പോലെ എന്നും മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്ന നമ്മുടെ സ്വന്തം എവർഗ്രീൻ മലയാള ഗാനങ്ങൾ. ഇന്നത്തെ ആദ്യ ഗാനം ഒരു മനോഹരമായ പാട്ട് തന്നെ ആകട്ടെ. സസ്നേഹം എന്ന സിനിമയിലെ സ്നേഹം തുളുമ്പുന്ന ഒരു ഗാനം. ജി വേണുഗോപാലാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. വരികൾ എഴുതിയിരിക്കുന്നത് PK ഗോപിയാണ്. ജോൺസൺ മാഷിന്റെ പറഞ്ഞറിയിക്കാനാവാത്ത വിധം മനോഹരമായ സംഗീതം. താനെ പൂവിട്ട മൂഖം, മൂഖം വിതുമ്പും നേരം എന്ന് തുടങ്ങുന്ന ഗാനം തന്നെയാകട്ടെ ഇന്നത്തെ ആദ്യ ഗാനമായി എവർഗ്രീൻ ഹിറ്റ്സിൽ. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്
1: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

പ്രഭുവിന്റെ സംവിധാനത്ത് പ്രേം നസീർ, ജയറാം, നെടുമുടി വേണു, ജയഭാരതി, ശോഭന എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1988 റിലീസായ ഒരു മലയാള ചിത്രമാണ് ധ്വനി. പ്രശസ്ത ഉത്തരേന്ത്യൻ സംഗീത സംവിധായകൻ നൌഷാദ് സംഗീത സംവിധാനം ചെയ്ത ഈ ചിത്രമാണ് പ്രേം നസീർ സാറിന്റെ അവസാന ചിത്രം. സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവയെല്ലാം നിർവഹിച്ചത് പി ആർ നാഥനാണ്. ഈ സിനിമയിലെ മാനസ നിലയിൽ എന്ന പാട്ടാണ് അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ആഭേരി എന്ന രാഗത്തിൽ നൌഷാദ് സംഗീതം പകർന്ന് യൂസുഫ് അലി കേച്ചേരി വരികൾ കുറിച്ച് കെ ജെ യേശുദാസ് ആലപിച്ച ഈ പാട്ടാകട്ടെ അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആശ്രയ FM 19, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Standinu Sameepam, Pulaman, Kottarakara.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: ഒള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
3: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
4: അയ്യോ, അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
5: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. ആശ്രയ FM 90, നാടിനൊപ്പം.

കാലം തൊടാതെ കവിതകൾ പോലെ എന്നും മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്ന നമ്മുടെ സ്വന്തം എവർഗ്രീൻ മലയാള ഗാനങ്ങൾ. വയലാറിന്റെ വരികളിലെ മാസ്മരികതയും ദേവരാജൻ മാഷിന്റെയും ജോൺസൺ മാഷിന്റെയും സംഗീതത്തിൽ വിരിഞ്ഞ അനുഭൂതിയും ദാസാറിന്റെയും ചിത്രാമ്മയുടെയും ശബ്ദത്തിൽ നമ്മൾ കേട്ടുണർന്ന ഒരു വസന്തകാലമാണ് ആ പഴയ നിത്യഹരിത ഗാനങ്ങളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നതല്ലേ. അടുത്തതായി ചിരിയോ ചിരി എന്ന സിനിമയ്ക്ക് വേണ്ടി ദാസാറ് പാടിയ ഒരു പാട്ട് കേൾക്കാം. സംഗീതത്തിൽ 7 സ്വരങ്ങളാണുള്ളതല്ലേ. ആ 7 സ്വരങ്ങളെയും തഴുകി വരുന്ന ഒരു ദൈവഗാനം പോലെ മനോഹരമായ പാട്ട്. ബിജു തിരുമല വരികൾ എഴുതി രവീന്ദ്രൻ മാഷ് സംഗീതം പകർന്ന ശിവരഞ്ജനി രാഗത്തിൽ പിറന്ന 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Chicken kazhikkanamengil Malabarinte yathartha fried chicken thanne venam. Malabar Fried Chicken, Ambarathunkala, Izhukod, Branch, Thoppilkadavu, Kollam. Oro biteilum crispy with Malabar flavor.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ വിലക്കുറവിന്റെ

0: എവർഗ്രീൻ ഹിറ്റ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ആർ ജെ അനുഷ. പഴയ ഗാനങ്ങൾ, അത് കേവലം പാട്ടുകൾ മാത്രമല്ലേ, നമ്മുടെ ബാല്യവും കൗമാരവും ആദ്യ പ്രണയവുമൊക്കെ തങ്ങി നിൽക്കുന്ന ഓർമ്മ ചിപ്പുകളാണ്. ഒരു മഴ പെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു യാത്ര പോകുമ്പോൾ, അതുമല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമ്മൾ ചേർത്തു പിടിക്കുന്നത് ആ പഴയ ഈണങ്ങളാണ്. അത്തരത്തിൽ മനോഹരമായ ഒരു പാട്ട് തന്നെയാകട്ടെ അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ. മൂടൽ മഞ്ഞ എന്ന സിനിമയ്ക്ക് വേണ്ടി ദാസാറു പാടിയ പാട്ട്.
1: നീ മധുപകരു മലച്ചൊരിയു അനുരാഗ പൗർണമി.
0: പി ഭാസ്കരൻ സാർ വരികൾ എഴുതി, ഉഷാ ഖന്ന സംഗീതം പകർന്ന പാട്ട്. ശങ്കരാഭരണം എന്ന രാഗത്തിൽ പിറന്ന ഈ പാട്ട് കേൾക്കാം അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. അബ്രഹാം, പ്രധാന വാർത്തകൾ. കാർഗിൽ വിജയ് ദിവസിൽ സൈനികരുടെ ധീരോജ്വലമായ ത്യാഗങ്ങൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജ്യം. സൈനികരുടെ മനോധൈര്യത്തെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ വീടുകളിലും ഇക്കുറി ത്രിവർണ പതാക ഉയർത്തണമെന്നും പ്രധാനമന്ത്രി. ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനിൽ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് മൻ കി ബാത്തിൽ അഭ്യർത്ഥന. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. കാർഗിൽ വിജയ് ദിവസിൽ സൈനികരുടെ അവിശ്വസനീയ ധൈര്യത്തിന് മുമ്പിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിലിലെ ഉയർന്ന കൊടുമുടികൾ, കഠിനമായ കാലാവസ്ഥ, ശത്രുക്കൾ ഉയർത്തുന്ന വെല്ലുവിളികൾ എന്നിവ നേരിട്ട സൈനികരുടെ മനോധൈര്യം മറ്റെന്തിനേക്കാളും വലുതാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യസുരക്ഷയ്ക്കായി സൈനികർ സർവ്വതും ത്യജിച്ചതായി പറഞ്ഞ അദ്ദേഹം കാർഗിൽ വിജയ് ദിവസ് നമ്മളിൽ അഭിമാനം നിറയ്ക്കുന്നതായും അഭിപ്രായപ്പെട്ടു. അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി മാറിയ യുദ്ധക്കപ്പൽ INS മഹേന്ദ്രഗിരി സ്വയം പര്യാപ്ത ഭാരതത്തിന്റെ പ്രതീകമാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ആധുനിക യുദ്ധക്കപ്പലിന്റെ 75% തദ്ദേശീയമായാണ് നിർമ്മിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: കുറച്ച് ദിൻ പഹലേ ഭാരതീയ നൌസേന മേ INS മഹേന്ദ്രഗിരി ഷാമിൽ കിയാ ഗയാ. യേ ആധുനിക ജംഗി ജഹാജ് ഭാരത് മേ ഹീ ഡിസൈൻ കിയാ ഗയാ ഹൈ, ഭാരത് മേ ഹീ ബനാ ഹൈ. ഇസ്മേ 75% സേ അധിക സ്വദേശി സാമഗ്രി കാ ഉപയോഗ ഹുവാ ഹൈ. യേ ആത്മനിർഭർ ഭാരത് കി ബഢ്തി ശക്തി കാ പ്രതീക ഹൈ.
0: DRDO പിനാക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ്, കുശ മിസൈൽ എന്നിവയുടെ വിജയകരമായ പരീക്ഷണത്തെക്കുറിച്ചും ഇന്തോനേഷ്യയിൽ ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി സുപ്രധാന കരാർ ഒപ്പുവച്ചതിനെക്കുറിച്ചും ശ്രീ മോദി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. രാജ്യത്തെ യുവജനങ്ങൾ കായിക രംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ സമീപകാലത്ത് കൈവരിച്ചതായും ശ്രീ മോദി പറഞ്ഞു. ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ PV സിന്ധുവിനെയും ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ വിജയിച്ച ഇന്ത്യൻ വനിതാ ടീമിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. എറണാകുളത്തെ സൌത്ത് ചിറ്റൂരിൽ ഫുട്ബോളിലൂടെ സംസ്കൃതത്തെ സവിശേഷമായ രീതിയിൽ ജനപ്രിയമാക്കുന്ന അധ്യാപകൻ ശ്രീ അഭിലാഷിനെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലളിതമായ രീതിയിലാണ് അക്ഷര കമ്പുക എന്ന ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ഓരോ തുള്ളി മഴയും സംരക്ഷിക്കാൻ ഈ ക്യാമ്പയിനെ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. എവിടെ മഴ പെയ്താലും എപ്പോൾ പെയ്താലും അപ്പോൾ തന്നെ വെള്ളം ശേഖരിക്കുക എന്നതാണ് ക്യാച്ച് ദ റെയിന്റെ സന്ദേശം. July 4 മുതൽ രാജ്യമെമ്പാടും ആരംഭിച്ച ഈ ക്യാമ്പയിൻ മഴവെള്ള സംഭരണം, ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, വൃക്ഷത്തൈ നടീൽ എന്നിവയ്ക്ക് പുതിയ മാർഗം നൽകുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വകാര്യ മേഖല വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ റോക്കറ്റായ വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ ഭാരതീയനും അഭിമാനം സമ്മാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തതിന്റെ ഗുണഫലങ്ങൾക്ക് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം രാജ്യത്ത് നിരന്തരം വളർന്നുവരുന്നത് സന്തോഷകരമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ മാസം നടന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നടത്തിയ മികച്ച പ്രകടനം അനുസ്മരിച്ച അദ്ദേഹം രാജ്യത്തിന്റെ യുവശക്തിയിൽ അഭിമാനിക്കുന്നതായും പറഞ്ഞു.
1: മുജേ ദേശ് കി യുവാ ശക്തി പർ ബഹുത് ഗർവ് ഹൈ, യേ ദേഖ് കർ ഖുഷി ഹോതി ഹൈ കി ഭാരത്.

0: ഇന്ത്യയോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നതായും പ്രചോദനാത്മകമായ വിവിധ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞു. ഗിർ വനസംരക്ഷണ പുനരുദ്ധാരണ ശ്രമങ്ങളെ തുടർന്ന് 60 വർഷത്തിന് ശേഷം ഗിർവനങ്ങളിൽ വീണ്ടും കൂടുകൂട്ടാനെത്തിയ ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ വേഴാമ്പലുകളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. പ്ലാസ്റ്റിക് മലിനീകരണം ലോകമൊട്ടാകെ പരിസ്ഥിതിക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നതായി പറഞ്ഞ ശ്രീ മോദി പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി സർവ്വതം സമർപ്പിച്ച എണ്ണമറ്റ ധീരരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സ്മരിച്ചു. ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഹർഹർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ ഈ വർഷവും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു.
1: पूरे देश को एक अद्भुत भावना से जोड़ा है. हर घर हर गली में तिरंगे का उत्सव दिखाई देता है. इस वर्ष भी हमें हर घर तिरंगा अभियान को पूरे उत्साह के साथ आगे बढ़ाना है. अपने घर पर पूरे सम्मान के साथ तिरंगा फहराना है.
0: സ്വാതന്ത്ര്യദിനത്തിന് മുൻപായി ജനങ്ങൾ ആശയങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ മൈ ജിഒവിയിൽ പങ്കിടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഉപസംഹരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീരസൈനികർക്ക് 27-ാമത് കാർഗിൽ വിജയ ദിവസിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ സൈനികരുടെ സമാനതകളില്ലാത്ത ധീരതയ്ക്കും പരമോന്നതമായ ദേശസ്നേഹത്തിനും രാജ്യം എക്കാലവും കടപ്പെട്ടിരിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു വ്യക്തമാക്കി. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ചത് സൈനികരുടെ അസാധാരണമായ ധൈര്യവും അചഞ്ചലമായ ദൃഢനിശ്ചയവും പരമമായ ത്യാഗവുമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. 1999 കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ ചരിത്ര വിജയത്തെയാണ് രാജ്യം ഈ ദിനത്തിൽ അനുസ്മരിക്കുന്നത്. ഏത് വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. കാർഗിൽ വിജയ് ദിവസ് ഇന്ത്യൻ സൈന്യത്തിന്റെ അസാധാരണമായ ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും പ്രതീകമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച് 2024 നിയമം ഭേദഗതി ചെയ്യുന്ന ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആയിരിക്കും അവതരിപ്പിക്കുക. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബിൽ വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതിനെ തുടർന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്തു. നിലവിൽ ഉപഭോക്തൃ പൊതുവിതരണ പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ചുമതലയും അദ്ദേഹം വഹിക്കുന്നുണ്ട്. നിലവിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കരിങ്കടൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് മുന്നറിയിപ്പുമായി വിദേശകാര്യ മന്ത്രാലയം. സുരക്ഷയും അപകട സാധ്യതകളും ശ്രദ്ധാപൂർവ്വം വിലയിരുത്തിയ ശേഷം മാത്രമേ ഇത്തരം ജോലികൾ സ്വീകരിക്കാവൂവെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. മലപ്പുറം കുറ്റിപ്പുറത്ത് ബസ് തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവ് മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് തൃശൂർ റൂട്ടിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഡിവൈഡറിൽ തട്ടിയ ബസ് തലകീഴായി മറിയുകയായിരുന്നു. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് വൈകിട്ട് 4:30 ഹരാരയിൽ നടക്കും. ഇന്നലെ നടന്ന മത്സരത്തിൽ 90 റൺസിന് ഇന്ത്യ വിജയിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഗിൽ വിജയ് ദിവസിൽ സൈനികരുടെ ധീരോജ്വലമായ ത്യാഗങ്ങൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജ്യം. സൈനികരുടെ മനോധൈര്യത്തെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ വീടുകളിലും ഇക്കുറി ത്രിവർണ പതാക ഉയർത്തണമെന്നും പ്രധാനമന്ത്രി. ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് മൻ കി ബാത്തിൽ അഭ്യർത്ഥന. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു.
2: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

യെസ് അങ്ങനെ എവർഗ്രീൻ ഹിറ്റ്സിലൂടെ ആ പഴയ നിത്യഹരിത ഗാനങ്ങളാണ് നമ്മളിങ്ങനെ കേട്ട് ആസ്വദിച്ചു കൊണ്ടേയിരിക്കുന്നത്. സമയം കടന്നു പോകുന്നതേ അറിയാൻ സാധിക്കുന്നില്ലല്ലേ. അത്രത്തോളം മനോഹരമായ ആ പഴയ കാലഘട്ടങ്ങൾ അയവിറക്കി കടന്നു പോകുന്ന മനോഹരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മളും ഇങ്ങനെ അറിയാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എവർഗ്രീൻ ഹിറ്റ്സിലെ അടുത്ത പാട്ട് ഏതാണെന്നറിയോ? ഇസബെല്ല എന്ന സിനിമയിലെ കെ ജെ യേശുദാസും സേതു പാർവതിയും ചേർന്ന് പാടിയ മംഗല്യയാമം എന്ന് തുടങ്ങുന്ന പാട്ട്. ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത് ONV കുറുപ്പാണ്, സംഗീതം പകർന്നിരിക്കുന്നത് ജോൺസൺ മാഷാണ്. അപ്പൊ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആസ്ഫേ ഐഫം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 lakh rupees മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് വുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
2: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

ഗാനങ്ങളിലേക്കുള്ള ഒരു പാലമാണ് പഴയ നിത്യഹരിത ഗാനങ്ങൾ. വെൽക്കം ബാക്ക് ടു എവർഗ്രീൻ ഹിറ്റ്സ്. കൂടെയുള്ളത് ആർ ജെ അനുഷ. നിത്യഹരിത ഗാനങ്ങൾ അത് വെറുമൊരു കേൾവിയല്ല, അത് കഴിഞ്ഞുപോയ നല്ല കാലത്തേക്കുള്ള ഒരു തിരിച്ചുപോക്കാണല്ലേ. വരികളിലെ അർത്ഥവും ഈണത്തിലെ ലാളിത്യവുമാണ് ഓരോ പാട്ടിനെയും അമരമാക്കുന്നത്. അത്തരത്തിൽ നമുക്കൊരിക്കലും കേട്ടുമടുക്കാത്ത, മറക്കാൻ സാധിക്കാത്ത ഒരു നിത്യഹരിത ഗാനം കേട്ടാലോ. ആദ്യത്തെ കൺമണി എന്ന സിനിമയ്ക്ക് വേണ്ടി കെ ജെ യേശുദാസ്, എസ് ജാനകി എന്നിവർ പാടിയ നല്ലൊരു ഗാനം. ചാരുകേശി എന്ന രാഗത്തിൽ എം എസ് ബാബുരാജും എസ് പി വെങ്കടേഷും ചേർന്ന് സംഗീതം പകർന്ന അകലെ അകലെ നീലാകാശം എന്ന പാട്ട്. ശ്രീകുമാരൻ തമ്പിയാണ് ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. കേൾക്കാം ഈ ഗാനം അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂതമണിലുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447771 7171.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽക്കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

ഹമ്മിങ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഏത് പാട്ടാണ് അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിലൂടെ കേൾക്കാൻ പോകുന്നത് എന്നല്ലേ. ദൂരെ കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക, ഞാനിങ്ങെടുത്തു വെച്ചേ എന്റെ വെച്ചിലെ തമ്പളത്തിൽ. 1988 റിലീസായ ചിത്രം എന്ന സിനിമയിലെ ഒരു മനോഹരമായ ഗാനം. സിനിമയും സിനിമയിലെ പാട്ടുകളും കഥാപാത്രങ്ങളും ഒന്നും ഒരു മലയാളിക്കും മറക്കാൻ സാധിക്കില്ല. അത്രത്തോളം ഗംഭീരമായ ഒരു മൂവി. MG ശ്രീകുമാർ, സുജാത മോഹൻ എന്നിവർ പാടി മനോഹരമാക്കിയ ഷിബു ചക്രവർത്തി വരികൾ കുറിച്ച് കണ്ണൂർ രാജൻ സംഗീതം പകർന്ന ഈ പാട്ടാകട്ടെ അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആശ്രയ IFM 19, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Dairy Pardon's Golden Diamonds, manufacturers and wholesalers. നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ് കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: അതെ, സിനിമ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? ലേറ്റസ്റ്റ് ഇറങ്ങുന്ന മൂവികളെ പറ്റി പുതുപുത്തൻ അപ്ഡേറ്റുകൾ അറിയണോ? എങ്കിൽ ഇതാ നിങ്ങൾക്കായി റീൽ ചെക്ക്, ദി കംപ്ലീറ്റ് മൂവി ഷോ. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ ഓൺ യുവർ ആശ്രയ FM 90.
2: റീൽ ചെക്ക്,
5: ഇറ്റ്സ് എവരിതിങ് സിനിമ.

യെസ്, അങ്ങനെ എവർഗ്രീൻ ഹിറ്റ്സിലൂടെ ആ പഴയ നിത്യഹരിത ഗാനങ്ങളൊക്കെ കേട്ട് ആസ്വദിച്ച് നമ്മുടെ സമയം എന്തായാലും ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഈ 2 മണിക്കൂർ നേരത്തേക്ക് ആ പഴയ കാലഘട്ടങ്ങളിലൂടെ കുറച്ചധികം നേരം ഒന്ന് സഞ്ചരിച്ചുവല്ലേ. ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മകൾ തരുന്ന മനോഹരമായ ഗാനങ്ങൾ, അതാണ് ഈ പഴയകാല ഗാനങ്ങളുടെ പ്രത്യേകത. അത്തരത്തിൽ ഒരു മനോഹരമായ പാട്ടോടുകൂടി ഇന്നത്തെ എവർഗ്രീൻ ഹിറ്റ്സ് വൈൻഡപ്പ് ചെയ്ത് ഞാനും ഗുഡ് ബൈ പറയുകയാണ്. അഹം എന്ന സിനിമയ്ക്ക് വേണ്ടി സാളക ഭൈരവി എന്ന രാഗത്തിൽ രവീന്ദ്രൻ മാഷ് സംഗീതം പകർന്ന് കാവാലം നാരായണ പണികർ വരികളെഴുതി KG യേശുദാസ് ആലപിച്ച നിറങ്ങളെ പാടൂ എന്ന ഗാനം. അപ്പോൾ ആരും ഇനിയും എവിടെയും പോകരുത്, നല്ല പാട്ടുകളും പ്രോഗ്രാംസും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേ ഫ്രം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഓഫ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

ஹாய் ஹலோ, குட் ஆஃப்டர்நூன், வெல்கம் டு ரியல் செக் தி கம்ப்ளீட் மூவி ஷோ. புது புத்தൻ കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളുമായിട്ടാ ഈ ഒരു ഞായറാഴ്ച ദിവസം എത്തിച്ചേർന്നിരിക്കുന്നത് ആർ ജെ അനാമികയാണ് കേട്ടോ. ഈ ഒരു വീക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവീസ് റിലീസ് ആയിട്ടുള്ള ഒരു വീക്കാണ് എന്ന് തന്നെ പറയാം. അപ്പോ സിനിമാ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ ദാ ഒരു ലോഡ് സിനിമാ വിശേഷങ്ങൾ പറയാനായിട്ട് ഞാനും റെഡി ആയിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. വെള്ളിത്തിരയിൽ ക്രിസ്റ്റഫർ നോളൻ ക്യാമറ കൊണ്ടെഴുതിയ ഇതിഹാസം. ട്രോജൻ യുദ്ധത്തിന് ശേഷം സ്വന്തം നാടിനെയും തന്റെ വരവിനായിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും തേടി ഒഡീസിയോസ് നടത്തുന്ന ആ മഹായാത്രയാണ് ഒഡീസി. ഇത് ഹോമറിന്റെ ഒഡീസി അല്ല. ബിസി 8-ാം നൂറ്റാണ്ടിൽ ഹോമർ എഴുതിയ ആ ഇതിഹാസ കാവ്യത്തിന് ലോക സിനിമയുടെ മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ ക്രിസ്റ്റഫർ നോളൻ എഴുതിയ പുതിയ വ്യാഖ്യാനമാണ്. ഏത് ഇതിഹാസം വായിക്കുന്ന സമയത്തും അതിലെ പല സംഭവങ്ങളും അവിശ്വസനീയമായ കെട്ടുകഥകളായിട്ട് തോന്നിയേക്കാം. എന്നാൽ ഒഡീസി വെള്ളിത്തിരയിൽ കാണുന്ന സമയത്ത് അതൊന്നും കെട്ടുകഥകളല്ല എന്നും യാഥാർത്ഥ്യമാണെന്നും കാണികൾക്ക് തോന്നിപ്പോകും. മേക്ക് ബിലീഫ് എന്ന പരിപാടി വൃത്തിയായിട്ട് ചെയ്യുന്നതിൽ ക്രിസ്റ്റഫർ നോളനേക്കാൾ മികച്ചൊരു സംവിധായകനില്ല എന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ചരിത്രം പറയുന്ന ഒരു വാർ മൂവിയോ ചോര ചീറ്റിത്തെറിക്കുന്ന സീനുകളോ ചെകിടടുപ്പിക്കുന്ന ശബ്ദമോ അതിഭീകര ഗ്രാഫിക്സോ പ്രതീക്ഷിച്ച് ടിക്കറ്റ് എടുത്ത് സീറ്റിൽ കയറി ഇരിക്കേണ്ട. ഇത് വേറെ ലെവൽ ആയിട്ടുള്ള ഒരു മൂവിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ കണ്ട് അനുഭവിക്കേണ്ട ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് ഒഡീസി. വ്യക്തതയുള്ള വലിയ കാഴ്ചകളാണ് ഈ ഒരു സിനിമയിലൂടെ കാണാനായിട്ട് സാധിക്കുക കേട്ടോ. നിയന്ത്രിതമായിട്ടുള്ള ശബ്ദ സംവിധാനം, കൈവിട്ട അഭിനയവുമില്ല, കൈവിട്ടുള്ള ചോരക്കളിയുമില്ല. പകരം ഒഡീസിയോസ് എന്ന പോരാളിയുടെ മനസ്സിനൊപ്പം കാണികളുടെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോകുകയാണ് ക്രിസ്റ്റഫർ നോളൻ ഈ ഒരു സിനിമയിലൂടെ. ഇവിടെയും ഒഡീസിയോസ് യുദ്ധനായകൻ മാത്രമല്ല കേട്ടോ, ദുഃഖിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനാണ്, ഒരു ഭർത്താവാണ്, ഒരു പിതാവും കൂടിയാണ്. ട്രോയ് ആയാലും ഫോർമസ് ആയാലും ഹിരോഷിമ ആയാലും ഒരു യുദ്ധത്തിലും വിജയികൾ കംപ്ലീറ്റ് ആയിട്ട് വിജയിച്ചവരല്ല. അവർക്ക് തങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവരെ ബലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് നിയമങ്ങളെ ലംഘിക്കേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് പോരാട്ടത്തിനായി സ്വന്തം കുടുംബത്തെ പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുമുണ്ട്. വിജയത്തിലും അവർ കുറ്റബോധത്താൽ നീറുകയായിരിക്കും. ഒഡീസിയോസിന്റെ മനസ്സും അതുപോലെ നീറുകയാണ്. നിങ്ങൾക്ക് ട്രോയ് ഒരു വീരഗാഥ മാത്രമായിരിക്കാം, എന്നാൽ ഞങ്ങൾക്കതല്ല എന്ന് ട്രോയ് യുദ്ധത്തിന്റെ നായകനായ ഒഡീസിയോസ് പലതവണ സൂചിപ്പിക്കുന്നുണ്ട്. യുദ്ധം ജയിക്കാനായി നീതിബോധത്തെയും ദൈവനിയമങ്ങളെയും ലംഘിച്ച് കുതന്ത്രത്തിലൂടെ ലക്ഷ്യം കണ്ട ആൾക്കാർ. ട്രോജൻ കുതിരയിലൂടെ താൻ ചെയ്തത് ആ നുഴഞ്ഞുകയറ്റമാണെന്ന് തിരിച്ചറിയുന്ന ഒഡീസിയോസ് യുദ്ധഭൂമിയിൽ തന്റെ വാക്ക് വിശ്വസിച്ച് തനിക്ക് വേണ്ടി മരിച്ചു വീണ ആയിരക്കണക്കിന് ആത്മാക്കൾ അശാന്തമായി തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അയാൾ തിരിച്ചറിയുകയാണ്. അവരിൽ പലരും തനിക്ക് തന്നെക്കാൾ പ്രിയപ്പെട്ട കൂട്ടുകാരുമായിരുന്നു. തനിക്കൊപ്പം വന്നവരെ ഓരോരുത്തരെ പാതിവഴിയിൽ നഷ്ടപ്പെട്ടപ്പോൾ രാജാവ് ഒറ്റയ്ക്കാവുകയാണ്. തിരികെയുള്ള വഴികളിൽ അയാളെ കാത്തിരിക്കുന്നത് വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ്. തനിക്ക് നഷ്ടപ്പെട്ട ആ ഓർമ്മകൾ വീണ്ടെടുത്ത് തന്റെ മുത്രമോതിരം വീണ്ടെടുത്ത് തന്റെ രാജ്ഞിയെ കാണാനായിട്ട് ഒഡീസിയോസ് തിരികെ എത്തുകയാണ്. എന്നാൽ തന്റെ കൊട്ടാരം നിറയെ ചതിയന്മാർ നിറഞ്ഞിരിക്കുന്നതാണ് ഒഡീസിയോസ് കാണുന്നത്. തന്റെ മകനെ കൊന്ന ഭാര്യയെ സ്വന്തമാക്കി കിരീടം നേടാനുള്ള അവരുടെ തൃക്ഷണകളെ എങ്ങനെ ഒഡീസിയോസ് പൊരുതി തോൽപ്പിക്കും? തന്റെ ഏറ്റവും വേഗതയേറിയ കപ്പലിൽ ഏറ്റവും മികച്ച നാവികരെ നിറച്ചു തന്റെ രാജ്ഞിക്കൊപ്പം അസ്തമയ സൂര്യനെ നോക്കി അയാൾക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുമോ? അങ്ങ് പടിഞ്ഞാറേ ദിക്കിലെത്തി തന്റെ വിട്ടുപിരിഞ്ഞ ആത്മാക്കൾക്ക് ബലിക്രിയകൾ ചെയ്യാനാകുമോ? ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. സിനിമ എന്നാൽ ഗ്രാഫിക്സ് വിസ്മയമല്ലെന്നും സിനിമ എന്നാൽ ഞെട്ടിക്കുന്ന ക്യാമറ മൂവ്മെന്റുകളല്ല എന്നും ക്രിസ്റ്റഫർ നോളൻ ഈ സിനിമയിലൂടെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. കഥ പറച്ചിലിന് അഥവാ സ്റ്റോറി ടെല്ലിങ്ങിനുള്ള ആയുധങ്ങൾ മാത്രമാണ് ക്യാമറ മികവും അതുപോലെ തന്നെ ഗ്രാഫിക്സും ഒക്കെ. നോളൻ പ്രാധാന്യം കൊടുക്കുന്നത് കഥ പറച്ചിലിന്റെ ആ ഒരു സ്വാഭാവികതയ്ക്കാണ്. എന്നാൽ കഥ ആവശ്യപ്പെടുന്ന സാങ്കേതിക വിദ്യയിൽ നോളൻ ഒരു തരി പോലും കുറവ് വരുത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയ IMAX 70mm ക്യാമറയിലാണ് നോളൻ ഈ ഒരു സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒഡീസിയോസിന്റെ പോരാട്ടത്തിനേക്കാൾ വലിയ പോരാട്ടമാണ് ഈ സിനിമ ചിത്രീകരിക്കാനായിട്ട് ഇതിന്റെ
സിനിമറ്റോഗ്രാഫർ നടത്തിയിരിക്കുന്നത്. ആ പരിശ്രമം തീർച്ചയായിട്ടും കൈയടി അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ആൻഡ് ഏച്ചു കെട്ടിയതെന്നോ മുഴച്ചു നിൽക്കുന്നതെന്നോ തോന്നുന്ന ഒരു ഷോട്ട് പോലും ഈ ഒരു സിനിമയിലില്ല. അത്രയേറെ ഒഴുക്കോടുകൂടിയാണ് ജെന്നിഫർ ലെയിം സിനിമ എഡിറ്റ് ചെയ്ത് തുന്നിക്കൂട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരിക്കൽ പോലും ചെവി അടച്ചു പോകുന്ന ശബ്ദ കോലാഹലമില്ലാതെ തികഞ്ഞ കൈയടക്കത്തോടെ ലുഡ്വിൻ ഗൊറാൻസൺ മ്യൂസിക് ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി. ആൻഡ് ഒഡീഷ്യോസിന്റെ ആത്മാവിനെ ആവാഹിച്ച മാറ്റ് ഡാമൻ എന്ന നടന്റെ അഭിനയ മികവാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ നട്ടൽ എന്ന് പറയുന്നത്. ഇത്താക്കി എന്ന രാജ്യത്തിന്റെ രാജാവായിട്ടുള്ള ഒഡീസൂസ് ആയിട്ട് മാത്രമാണ് മാറ്റ് ഡാമിനെ കാണാനായിട്ട് സാധിക്കുക. 20 വർഷത്തോളം ഒഡീസൂസിന്റെ വരവിനായിട്ട് കാത്തിരിക്കുന്ന പ്രണീനിയായിട്ട് പെനി ലോപ്പിയായി ആൻ ഹാത്വേ മിന്നിക്കുന്നുണ്ട്. വിരഹവും പ്രണയവും പ്രണയ നഷ്ടവും കാത്തിരിപ്പും അടക്കം പെനിലോപ്പിന്റെ പല അവസ്ഥകൾ ആൻ ഹാത്വേയുടെ കയ്യിൽ ഭദ്രമായിരുന്നു എന്ന് തന്നെ പറയാം. അഥീന എന്ന ദേവതയായിട്ട് സെന്റയും കാലിപ്സോ ആയി എത്തുന്ന ചാൾസ് തെറോണും നായകന്റെ വിപ്ലവങ്ങളുടെ നിമിഷങ്ങളെ അതിമനോഹരമായിട്ട് പിന്തുണയ്ക്കുന്നുണ്ട്. അഭിനേതാക്കളുടെ തിരഞ്ഞെടുപ്പിൽ സെലക്ഷനിൽ നോളൻ എത്രമാത്രം ശ്രദ്ധിച്ചുവെന്ന് ഈ ആക്ടേഴ്സിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഈ ഒരു മൂവി അനാവശ്യമായിട്ട് കാണികളെ ത്രില്ലടിപ്പിക്കുകയോ യുദ്ധം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഒഡീസി എന്ന സിനിമയ്ക്ക് പോരായ്മകളുണ്ടെന്ന് ആദ്യ കാഴ്ചയിൽ ചിലർക്കെങ്കിലും തോന്നിയേക്കാം. ഒരു സാധാരണ യുദ്ധ സിനിമ കാണുമ്പോൾ കാണിയും അതേ അക്രമങ്ങൾ അനുകരിക്കാനായിട്ട് പ്രേരിപ്പിക്കപ്പെടാം. എന്നാൽ യുദ്ധങ്ങളും ചോരച്ചൊരിച്ചിലുകളും എത്രമാത്രം വേദനയേറിയതാണെന്ന തിരിച്ചറിവ് കാണിക്ക് നൽകുന്നിടത്താണ് ഒരു സിനിമ മികച്ച സിനിമയായിട്ട് മാറുന്നത്, ഒരു സിനിമ ഇതിഹാസ തുല്യമായിട്ട് മാറുന്നത്. എന്തായാലും ഒരു വേറെ ലെവൽ മൂവി തന്നെയാണ് ഒഡീസി എന്ന് പറയാനായിട്ട് സാധിക്കും. ഡെഫിനറ്റ് ആയിട്ടും തിയേറ്ററിൽ പോയിട്ട് കണ്ട് ആസ്വദിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് കേട്ടോ ഇത്. റീൽസ് കാണാ ശ്രീ എഫ് 90 വിത്ത് മീ ആർ ജെ അനാമിക.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: Real Check.
1: It's everything cinema.
2: നമ്മുടെ ദളപതി വിജയുടെ സിനിമകളെ കുറിച്ച് ആരാധകർക്കപ്പുറമുള്ള സിനിമാ പ്രേമികൾക്ക് പല തരത്തിലുള്ള പരാതികൾ ഉണ്ടാകും അല്ലെ. അയാളുടെ കഥാപാത്രങ്ങളെ ശത്രുക്കളെ നിന്ന് ലോകത്തെ രക്ഷിക്കാനിറങ്ങുന്ന രക്ഷകൻ എന്ന് കളിയാക്കാറുണ്ട്. ആരാധകർക്ക് ആഘോഷിക്കാൻ കുറച്ച് ഡാൻസ് നമ്പറുകളും ചേർത്ത് സ്ഥിരം മാസ് ആക്ഷൻ ചിത്രങ്ങൾ എന്ന് വിധി എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇവയൊക്കെ തന്നെയാണ് ഏറെ കാത്തിരിപ്പുകൾക്കൊടുവിൽ തിയേറ്ററിലെത്തിയ ജന നായകൻ എന്ന സിനിമ. പക്ഷേ കേവലം ഒരു സിനിമ എന്നതിനപ്പുറം വിജയ് എന്ന താരത്തിന് ഇപ്പോ മുഖ്യമന്ത്രി ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവിന്റെ ധൈര്യത്തിന്റെ പേര് കൂടിയാണ് ജന നായകൻ. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇനി റിയൽ ചെക്കിൽ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റിയൽ ചെക്ക്, ദ കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക.
3: சம்பவம் பண்றவனு கேள்விப்பட்டிருப்ப, அதுல ரெக்கார்டு வைக்கிறவனு கேள்விப்பட்டிருக்கியா? அதான் தளபதி தொட்டுறாத
2: നേരത്തെ പറഞ്ഞു കേട്ടതുപോലെ തന്നെ നന്ദമൂരി ബാലകൃഷ്ണയുടെ തെലുങ്ക് ചിത്രം ഭഗവത് കേസരിയുടെ മൂലകഥ തന്നെയാണ് ജനനായകൻ്റെത്. പോലീസ് സിഐ ആയിരുന്ന വെട്രി വലിയൊരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് ജയിലിലാവുകയാണ്. വ്യക്തിപരമായി ഏറെ ആവശ്യമുള്ള സമയത്ത് അയാൾക്ക് സഹായവുമായിട്ട് ഗൗതം വാസുദേവ് മേനോൻ അവതരിപ്പിക്കുന്ന ജയിലർ ശ്രീകാന്ത് എന്ന കഥാപാത്രം എത്തുന്നുണ്ട്. ശ്രീകാന്തിന്റെ മകളായിട്ടുള്ള വിജയായിട്ടും മമിത ബൈജു. മറ്റൊരു സിറ്റുവേഷനിലെ വിജയുടെ വളർത്തച്ഛനാവ് വേണ്ടി വന്ന വെട്രി സ്വന്തം ജീവിതം അവൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. വിജയുടെ ഉള്ളിലെ ശത്രുവിനോട് പോരാടാൻ അവളെ പ്രാപ്തിയാക്കുന്നതിനിടെ വെട്രിക്ക് പുറത്തും ചില ശത്രുക്കളെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. വലിയ ലക്ഷ്യങ്ങളുള്ള ശത്രുവിനോട് വെട്രിയുടെ പോരാട്ടമാണ് ജനനായകൻ എന്ന സിനിമ പറയുന്നത്. വെട്രിയുടെ സഹായത്തിനെത്തി പിന്നീട് കാമുകിയായിട്ട് മാറുന്ന കായൽ എന്ന മാധ്യമ പ്രവർത്തകയുടെ വേഷത്തിലാണ് നമ്മുടെ പൂജ ഹെഗ്ഡേ എത്തിയിട്ടുള്ളത്. ജോൺ ഹിംലർ അഥവാ അമരീഷ് പൂജാരി എന്ന സ്റ്റൈലിഷ് വില്ലനായിട്ട് ബോബി ഡിയോൾ വേഷമിടുന്നുണ്ട്. അധികാരം ജന്മാവകാശമാണെന്ന് കരുതുന്ന രാഷ്ട്രീയക്കാരന്റെ വേഷമാണ് പ്രകാശ് രാജ് ചെയ്തിട്ടുള്ളത്. ജില്ലാ കളക്ടറുടെ വേഷത്തിൽ നമ്മുടെ പ്രിയാമണി, നരീൻ, സുനിൽ, നാസർ എന്നിവരും സിനിമയിലെ നിർണായകമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന വിജയുടെ അവസാന ചിത്രം എന്ന വിശേഷണത്തോടുകൂടിയാണ് ജനനായകൻ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തിയേറ്ററിലെത്തിക്കാനായിട്ട് ലക്ഷ്യമിട്ട ഒരു സിനിമയായിരുന്നു ജനനായകൻ. എന്നാൽ സെൻസർ ബോർഡുമായിട്ടുള്ള നിയമ തർക്കത്തെ തുടർന്ന് ഈ സിനിമയുടെ റിലീസ് നീണ്ടു പോയിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ സഹായമാകുമെന്ന് കരുതപ്പെട്ട ചിത്രം പുറത്തിറങ്ങിയില്ലെങ്കിലും വിജയ് മുഖ്യമന്ത്രിയായിട്ട് മാറുകയും ചെയ്തു. പ്രതീക്ഷിക്കപ്പെട്ട പോലെ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തമിഴക വെട്രി കഴകം നേതാവ് വിജയ്ക്ക് പറയാനുള്ളതെല്ലാം ഈ സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. രാഷ്ട്രീയ എതിരാളികളെ കണക്കിട്ട് പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ജനനായകൻ എന്ന സിനിമയിൽ.
3: Let's play a game. இன்னிலிருந்து 30வது நாள் இந்தியா என் காலடியில் வந்து விழும்.
4: என்ன பிளான்?
3: ஓஎம்.
4: ஓஎம்? அழிவு.
2: Unbelievable. സ്പൂൺ ഫീഡിങ്ങിന് പുറമെ കല എന്ന നിലയിൽ സിനിമ അർഹിക്കുന്ന മറച്ചുവെച്ച് വലിയ കാര്യങ്ങൾ സംവേദനം ചെയ്യുന്ന രീതി ചിലയിടത്ത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അവയെല്ലാം പ്രേക്ഷകന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ അപ്രസക്തമായിട്ടുള്ള AIADMK ഇടം MGR റഫറൻസുകളിലൂടെ പിടിച്ചെടുക്കാനായിട്ടുള്ള വിജയുടെ ശ്രമം ചിത്രത്തിൽ പ്രകടമാണ്. തമിഴ്നാട്ടിലെ ഒന്നാം പ്രതിപക്ഷത്തെക്കാൾ അന്ന് സംസ്ഥാനത്തേക്ക് കടന്നു കയറാനായിട്ട് ശ്രമിച്ച കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണോ ചിത്രം ആത്യന്തികമായിട്ട് ലക്ഷ്യം വെക്കുന്നത് എന്ന രാഷ്ട്രീയത്തെ കുറിച്ച് ബോധമുള്ള പ്രേക്ഷകന് തോന്നിപ്പോകും. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായ മെസ്സേജുമായിട്ടാണ് ഈ ഒരു സിനിമ എൻഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ സിനിമ എന്ന നിലയിൽ മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ജനനായകൻ സമ്മാനിക്കുന്നത്. ആദ്യ 10 മിനിറ്റിനുള്ളിൽ തന്നെ വമ്പൻ ഫൈറ്റോടുകൂടി വിജയുടെ കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. ചിത്രം സ്റ്റാർട്ട് ചെയ്ത 52 മിനിറ്റിൽ ആഘോഷത്തിനായിട്ട് ഡാൻസ് നമ്പർ, മികച്ച ഇന്റർവെൽ പഞ്ച്, 5. തികഞ്ഞ മാസ് മസാലയായ ഈ സിനിമ രണ്ടാം പകുതിയിലാണ് വിജയ്ക്കു വേണ്ടി മാറ്റിയെടുക്കപ്പെടുന്നത്. പ്രകടനങ്ങളെല്ലാം ഇത്തരം പതിവ് ചിത്രങ്ങളുടെ ഫോർമാറ്റിലുള്ളതാണ്. വിജയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട വേഷം വിജയ് അദ്ദേഹത്തിന്റെ ശൈലി മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ഫൈറ്റ് സീനുകളിലെ അദ്ദേഹത്തിന്റെ മെയ്വഴക്കം അപാരമാണ് എന്ന് തന്നെ പറയാട്ടോ. മറ്റ് സൂപ്പർ സ്റ്റാറുകൾ അവതരിപ്പിച്ചാൽ കല്ലുകടിയായിട്ട് തോന്നുന്ന നർമ്മം നിറഞ്ഞ സംഭാഷണങ്ങൾ വിജയ് ആയതുകൊണ്ട് മാത്രം പ്രേക്ഷകനെ ആസ്വദിക്കാനായിട്ട് കഴിയുന്നുണ്ട്. രണ്ട് പാട്ടുകളും നമ്മുടെ തളപതി വിജയ് പാടിയിട്ടുണ്ട് കേട്ടോ. പ്രകടനങ്ങളിൽ എടുത്തു പറയേണ്ടത് സ്റ്റൈലിഷ് എന്നോ ഡെവലിഷ് എന്നോ വിശേഷിപ്പിക്കാവുന്ന വില്ലനായി എത്തിയിട്ടുള്ള ബോബി ഡിയോളാണ്. ആ കഥാപാത്രം തന്നെ മികച്ചതാണ്. എഴുത്തിന് മുകളിലുള്ള പ്രകടനം ബോബി ഡിയോൾ കാഴ്ചവെക്കുന്നുണ്ട് എന്ന് തന്നെ പറയാട്ടോ. കയ്യടി അർഹിക്കുന്ന മറ്റൊരു പ്രകടനം മമിത ബൈജുവിന്റേതാണ്. അയലത്തെ കുട്ടിയിൽ നിന്ന് മമിത ഇന്ന് എത്തി നിൽക്കുന്ന ഉയരം മനസ്സിലാക്കണമെങ്കിൽ ജനനായകനിലെ അവസാന 10 മിനിറ്റ് മാത്രം കണ്ടാൽ മതിയായിരിക്കും. എസ് വിനോദ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സാങ്കേതികമായിട്ട് അങ്ങേയറ്റം ഉന്നത നിലവാരവും പുലർത്തുന്ന മേക്കിംഗ് ആണ് ഈ സിനിമയിലുള്ളത്. വെട്രി എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് നമ്മുടെ വിജയ് സിനിമയിലെ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായിട്ട് അയാൾ പ്രേക്ഷകർക്കിടയിലുണ്ട്. സൂപ്പർ താരമായിട്ടും നായകനായിട്ടും ഗായകനുമായൊക്കെ നമ്മളെ രസിപ്പിച്ചു. അയാളുടെ സിനിമകളെ കുറിച്ച് പ്രേക്ഷകർക്ക് പല എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അയാൾക്ക് സ്വന്തമായിട്ടൊരു ആരാധക വൃന്ദത്തെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അയാളുടെ മാസ് മസാല ചിത്രങ്ങളിലൂടെ രാഷ്ട്രീയം പറഞ്ഞു. ബുദ്ധിജീവി ചിത്രങ്ങൾക്ക് നൽകാൻ കഴിയാത്ത സന്ദേശങ്ങൾ സാധാരണക്കാരനിലേക്ക് എത്തിക്കാനായിട്ട് അയാൾക്ക് സാധിച്ചിട്ടുണ്ട്. മറിച്ചൊരു തീരുമാനം അയാൾ കൈക്കൊണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയ ശൂന്യതയാണ് ഇന്ത്യൻ ജനപ്രിയ സിനിമാ മേഖലയിൽ ഉണ്ടാവാനായിട്ട് പോകുന്നത്. അയാളുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടിയാണെങ്കിലും ഇത്രയും ധൈര്യത്തോടുകൂടി വലിയ ചിത്രങ്ങളിൽ രാഷ്ട്രീയം പറയുന്ന മറ്റൊരു നടൻ അയാൾക്ക് സമകാലികനായില്ല. അയാൾ സിനിമ അവസാനിപ്പിച്ചാൽ നഷ്ടമാകാൻ പോകുന്നതും ആ ധൈര്യം തന്നെയാണ്.
0: I am coming.
5: மக்களுக்கு நல்லது பண்றதுக்கு அரசியலுக்கு வாங்கடா.
6: அரசியலுக்கு வரீங்க?
2: ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദളപതി വിജയുടെ ധൈര്യത്തിന്റെ കൂടി പേരാണ് ജനനായകൻ എന്ന സിനിമ. എന്തായാലും ദളപതിയുടെ ജനനായകൻ എന്ന സിനിമയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടാകട്ടെ ഇനി റീൽ ചെക്കിൽ.

0: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
2: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

0: ആർജെ അനാമിക. ഓസ്കാർ ജേതാവ് ജെസിക്ക ചാൻസ്റ്റീൻ പ്രധാന വേഷത്തിൽ എത്തുന്ന ഏറ്റവും പുതിയ ഹൊറർ മൂവിയാണ് അദർ മമ്മി. ഈ ഒരു മൂവിയുടെ ട്രെയിലർ റിലീസ് ആയിരിക്കാൻ കേട്ടോ.
1: Hey, sweetie.
2: You're home.
1: I had a lunch break. I thought I'd come home and eat with you. Where's Dad?
2: He fell asleep in the office. I'll go get him.
1: Let him sleep. He needs his rest.
0: സൈക്കോളജിക്കൽ ഹൊറർ ചിത്രമായിട്ടുള്ള അധർ മമ്മിയിൽ ഇരട്ട വേഷത്തിലാണ് ജെസിക്ക ചസ്റ്റൈൻ എത്തുന്നത്. ക്രിസ്റ്റഫർ നോളന്റെ ഒഡീസി സ്ക്രീനിങ്ങിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു മൂവിയുടെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇൻസിഡിയസ് എന്നീ മൂവി നിർമ്മിച്ചിട്ടുള്ള ജെയിംസ് വാൻ, ഒബ്സെഷൻ എന്ന ഹൊറർ ചിത്രം നിർമ്മിച്ച ജാസിൻ ബ്ലൂം എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. റോബ് സാവേജ് ആണ് ഈ ഒരു മൂവി ഡയറക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ജോഷ് മലേർമന്റെ ഇൻസിഡൻസ് അറൌണ്ട് ദ ഹൗസ് എന്ന നോവൽ ാണ് അദർ മമ്മി എന്ന പേരിൽ സിനിമയാകുന്നത്. ആൻഡ് ഈ ഒരു മൂവി ഒക്ടോബർ 9 തിയേറ്ററിലേക്ക് ആഗോള വ്യാപകമായിട്ട് റിലീസിന് എത്താനായിട്ട് പോകുന്നത് കേട്ടോ.
1: Can I go into your heart?
2: You said you won't leave my room.
1: You seem lonely.
0: എട്ട് വയസ്സുകാരിയായിട്ടുള്ള ബേള എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് അമാനുഷിക ശക്തിയുടെ സാന്നിധ്യം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഈ ഒരു സിനിമ പറയുന്നത്. ബേലയുടെ അമ്മ ഉർസലിൻ ആയിട്ട് വേഷം വിടുന്നത് ജെസിക്ക ചൻസ്റ്റൈൻ ആണ്. അതേ രൂപത്തിൽ എത്തുന്ന അമാനുഷിക ശക്തിയായിട്ടും ചസ്റ്റൈൻ ആണ് എത്തുന്നത് കേട്ടോ. തന്റെ യഥാർത്ഥ അമ്മ ആരാണെന്ന ആശയക്കുഴപ്പത്തിലാകുന്ന ബേലയുടെ കഥാപരിസരമാണ് ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഇതിവൃത്തം എന്ന് പറയുന്നത്. ആൻഡ് ഹൊറർ സിനിമകളിലെ സജീവ സാന്നിധ്യമായിരുന്ന ജെസിക്ക 2019 ശേഷം വേഷമിടുന്ന ഒരു ഹൊറർ മൂവിയാണ് അദർ മമ്മി. അദർ മമ്മി, ടേക്ക് ഷെൽട്ടർ, മമ്മ ചാപ്റ്റർ 2 എന്നിവയാണ് ജെസിക്കയുടെ ശ്രദ്ധേയമായിട്ടുള്ള ചിത്രങ്ങൾ. ജെ ടുപ്ലാസ്, ഡിഷൻ ലാക്മാൻ, കരൺ അലൻ എന്നിവരാണ് ഈ സിനിമയിലെ മറ്റ് പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഹൊറർ സിനിമയിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് ജെസിക്ക ചൻസ്റ്റൈൻ. ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന ഒരു ട്രെയിലറാണിത് റിലീസ് ആയിരിക്കുന്നത് കേട്ടോ. ഈ ഒരു സിനിമയുടെ പേരാണ് അദർ മമ്മി. റിയൽ ചെക്കിൽ ഇനി ചെറിയൊരു ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ്എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: צ'ק.
1: It's everything. סינימה.
0: സിനിമകളുടെ വിശേഷങ്ങളാണ് റിയൽ ചെക്കിൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ ചോക്ലേറ്റ് ബോയ് കുഞ്ചാക്കോ ബോബനും ലിജോ മോൾ ജോസും ആദ്യമായിട്ട് ഒന്നിക്കുന്ന ഏറ്റവും പുതിയ മൂവിയാണ് ഉന്മാദം. ഈ ഒരു മൂവിയുടെ ആകാംക്ഷ ജനിപ്പിക്കുന്ന ട്രെയിലർ ആണ് റിലീസ് ആയിരിക്കുന്നത്.
2: എല്ലാവർക്കും പേടിയാ.
3: ഇവിടെ ഒരു കേസിൽ ആദ്യം അന്വേഷിക്കേണ്ടത് ആര്, എപ്പോൾ, എങ്ങനെ, എന്തിന്, എവിടെ വെച്ചെന്നുള്ളതാണ്. ഇതൊന്നും ഈ കേസിൽ സംശയകരമായി തോന്നിയിട്ടില്ല.
0: മലയാളി പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പനോരമ സ്റ്റുഡിയോസിന്റെ മലയാളത്തിലെ മൂന്നാം നിർമ്മാണ സംരംഭമായിട്ടുള്ള സിനിമയാണ് ഉന്മാദം. മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയരായിട്ടുള്ള എഡിറ്റർമാരിൽ ഒരാളായിട്ടുള്ള കിരൺ ദാസ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ് ഉന്മാദം. ആൻഡ് ഈ ഒരു മൂവി ജൂലൈ 31-നാണ് തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത് കേട്ടോ. മാത്രമല്ല തീർത്തും വേറിട്ടൊരു പോലീസ് കഥാപാത്രമാണ് കുഞ്ചാക്കോ ബോബൻ ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുള്ളത്. ഒരു സ്റ്റേഷനിൽ അന്ധവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട തൊട്ടാൽ പ്രശ്നമാകുന്ന ഒരു ഫയലിന് പിന്നാലെ നായക കഥാപാത്രം നീങ്ങുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ഈ ഒരു ഉന്മാദം എന്ന സിനിമയുടെ ഇതിവൃത്തം. അസാധ്യ അഭിനയ മുഹൂർത്തങ്ങളുമായിട്ട് ഈ ചിത്രത്തിൽ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ ഞെട്ടിക്കും എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. ദേശീയ പുരസ്കാര ജേതാവായിട്ടുള്ള ഷാഹി കബീർ ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് ശേഷം കുഞ്ചാക്കോ ബോബനുമായിട്ട് വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ ഒരു
2: സിനിമയ്ക്കുണ്ട്. ഇനി സ്റ്റേഷനിൽ ഇരിക്കാൻ പറ്റിയല്ല
4: സാറേ. മനുഷ്യന്മാരെ പോലെയല്ല പ്രയത്നം മക്കള്.
3: ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ക്രൈം സീനിൽ നിൽക്കുമ്പോ നാട്ടുകാരുടെ ഇടയിൽ വെച്ച് ഇത്തരം മണ്ടത്തരങ്ങൾ പറയാതിരിക്കുക.
5: നീ എന്താ പൊട്ടനാണോ പൊട്ടനാണ് അഭിനയിക്കാണോ?
0: സിദ്ദിഖ്, സുധീഷ്, വിശാഖ് നായർ, സാബു മോൻ, കോട്ടയം നസീർ, ജിജോയ് രാജഗോപാൽ, ഗോകുലൻ, അരുൺ ചെറുകാവിൽ, ഉണ്ണിലാലു, ഷാജു ശ്രീധർ, കൃഷ്ണപ്രഭ, കിരൺ, പീതാംബരൻ, വിഷ്ണു, റീന, രാധാകൃഷ്ണൻ, സിജോയ് വർഗീസ്, വിഘ്നേശ്വർ, സുരേഷ് തുടങ്ങിയ വൻ താരനിര തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ആൻഡ് ടി സീരീസും പനോരമ സ്റ്റുഡിയോസും സംയുക്തമായിട്ട് അവതരിപ്പിക്കുന്നതാണ് ഉന്മാദം എന്ന സിനിമ. മികച്ച എഡിറ്റർക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഇഷ്ക് എന്ന ചിത്രത്തിലൂടെ കരസ്ഥമാക്കിയിട്ടുള്ള കിരൺ ദാസ് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും ജോജി, മൂത്തോൻ, രോമാഞ്ചം, റോഷാക്, ജോസഫ്, ഇലവിഴ പൂഞ്ചിറ തുടങ്ങിയ മലയാളത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള നിരവധി ചിത്രങ്ങളുടെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുണ്ട്. ഗുൽഷൻ കുമാർ, ഭൂഷൺ കുമാർ, ടി സീരീസ് ഫിലിംസ്, പനോരമ സ്റ്റുഡിയോസ് എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കുമാർ മങ്കർ പഥക്, അഭിഷേക് പഥക് എന്നിവർ ചേർന്നിട്ടാണ്. രാം മിർച്ചുദാനി, രാജേഷ് മേനോൻ എന്നിവരും സഹനിർമ്മാതാക്കളും അഭിനവ് മെഹറോത്ത ക്രിയേറ്റീവ് പ്രൊഡ്യൂസറുമായിട്ടാണ് ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സിനിമറ്റോഗ്രഫി നിർവഹിച്ചിരിക്കുന്നത്

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: check.
1: It's everything cinema.
0: ലോകമെമ്പാടുമുള്ള ആരാധകരെ ആവേശത്തിലാഴ്ത്തി മാർവൽ സീരീസിലെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ഒഫീഷ്യൽ ട്രെയിലർ ദ റിലീസ് ആയിരിക്കാനോട്ടോ.
2: സംതിങ്സ് കമ്മിങ്.

0: faced with an unthinkable decision.
1: അവഞ്ചേഴ്സ് ടീം മാത്രമല്ല ഫന്റാസ്റ്റിക് ഫോർ, എക്സ് മെൻ ടീം തുടങ്ങി വമ്പൻ ആളുകളെയാണ് ഈ സിനിമയിൽ മാർവൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അയൺമാൻ താരം റോബർട്ട് ഡൗണി ജൂനിയർ വില്ലനാകുന്നു എന്നതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ലോഗി, തോർ എന്നിവരെ കൂടാതെ ക്യാപ്റ്റൻ അമേരിക്കയും ഡൂംസ് ഡേയിൽ തിരിച്ചെത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു
2: ഹൈലൈറ്റ്. And threats that scared me far less than this one.
1: ചാൾസ് എം സേവ്യർ ആയിട്ട് പാട്രിക് സ്റ്റിവാർട്ടും മാഗ്നറ്റോ ആയിട്ട് ഇയാൻ മക്കില്ലവും ഡൂംസ് ഡേയിൽ തിരിച്ചെത്തുന്നുണ്ട്. രൂസ സഹോദരങ്ങളെ സംവിധാനം ചെയ്യുന്ന ഈ ഒരു ഡൂംസ് ഡേ എന്ന മൂവി ഈ വർഷം ഡിസംബർ 18-നാണ് തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത്.

ലോകമെമ്പാടുമുള്ള ആരാധകർ ഇങ്ങനെ കാത്തു കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഡൂംസ് ഡേ. ആ ഒരു മൂവിയുടെ ട്രെയിലർ ആണ് ദാ റിലീസ് ആയിരിക്കുന്നത് കേട്ടോ. റിയൽസിക്കിൽ ഇനി ചെറിയൊരു ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഓസ്ട്രിയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Check.
1: It's everything. Cinema.
0: യെസ്, അങ്ങനെ പുതു പുത്തൻ കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളാണ് റിയൽ ചിക്കിൽ വിത്ത് മീ ആർ ജെ അനാമിക. മലയാള സിനിമ ആസ്വാദകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് പ്ലൂട്ടോ. ഈ ഒരു മൂവിയുടെ രസകരമായിട്ടുള്ള ട്രെയിലർ ദാ റിലീസ് ആയിരിക്കാണ്.
2: തനിക്ക് ക്ലാപ്പനംകോട് ബീച്ചിൽ നിന്ന് ഏലിയനെ കിട്ടി, അതും മദ്യം മാത്രം കഴിക്കുന്ന ഏലിയൻ. ഞാനൊരു സയന്റിസ്റ്റാണ്, നിങ്ങൾ കാണേണ്ടത് ഒരു സൈക്യാട്രിസ്റ്റിനെയാണ്.
0: ഏറെ പ്രത്യേകതകളുള്ള ട്രെയിലറിൽ ഏലിയന്റെ സൂപ്പർ പവർ എന്താണെന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന നീരജും ഏലിയന്റെ വ്യത്യസ്തമായ ഗെറ്റപ്പിലെത്തുന്ന അൽത്താഫും ഈ സിനിമയിലെ ഉടനീളം ചിരിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. ആദിത്യൻ ചന്ദ്രശേഖർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ഓർക്കിഡ് ഫിലിംസ് ഇന്റർനാഷണലിന്റെ ബാനറിൽ രജികുമാർ, രശ്മി രജു എന്നിവർ ചേർന്നിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡ് 2026 ജൂലൈ 30 ഈ ഒരു രസകരമായിട്ടുള്ള മൂവി തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത് കേട്ടോ. നീരജ് മാധവ് മുഖ്യവേഷത്തിൽ എത്തുന്ന ഈ സിനിമയിൽ അന്യഗ്രഹ ജീവിയായിട്ട് എത്തുന്നത് നമ്മുടെ അൽത്താഫ് സലീമാണ്. ഇവർക്കൊപ്പം തന്നെ അജു വർഗീസ്, ആർഷ ബൈജു തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ
3: എത്തിയിട്ടുണ്ട്.
0: ആൻഡ് ഈ ഒരു മൂവിയിൽ നമ്മുടെ അജു വർഗീസിന്റെ വ്യത്യസ്തമായിട്ടുള്ള മേക്ക് ഓവർ കുറച്ച് ക്യൂരിയോസിറ്റി ഉണർത്തുന്ന ഒന്ന് തന്നെയാണ്. ഇവരെ കൂടാതെ സുബിൻ ടാർസൺ, ദിനേശ് പ്രഭാകർ, വിനീത് തട്ടൽ, നിഹാൽ നിസാം, സഹേർ മുഹമ്മദ്, നിംന ഫാത്തിമി, സച്ചിൻ, തുഷാര പിള്ള, വിപിൻ അറ്റ്ലി തുടങ്ങി വൻ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. ചിത്രത്തിന്റെ കേരളത്തിലെ വിതരണാവകാശം സെഞ്ചുറി ഫിലിംസ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജി സി സി മേഖലയിലെ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസും ജി സി സി ഒഴികെയുള്ള മറ്റ് വിദേശ രാജ്യങ്ങളില് ബാരക്ഷേ ഡ്രീം ഹൗസുമാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. വിഷ്ണു ശർമ്മ സിനിമറ്റോഗ്രഫി നിർവഹിച്ചിരിക്കുന്ന ഈ ഒരു സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് നിയാസ് മുഹമ്മദ് ആണ്. ചിത്രത്തിന്റെ ആർട്ട് ഡയറക്ടർ രാഖിലും കോസ്റ്റ്യൂം ഡിസൈൻ സ്റ്റഫി സേവ്യറുമാണ്. ഏറെ പ്രാധാന്യമുള്ള മേക്കപ്പ് വിഭാഗം കൈകാര്യം ചെയ്യുന്നത് റോണക്സ് സേവ്യർ ആണ് കേട്ടോ. സിനിമയിലെ വി എഫ് എക്സ് സീൻസ് ആണ് പ്ലൂട്ടോയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഫ്ലൈയിംഗ് പ്ലൂട്ടോയാണ് വിഷ്വൽ എഫക്ട്സ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. അത് മാത്രമല്ല, ആക്ഷൻ സീൻസിന് ഏറെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമ കൂടിയാണ് പ്ലൂട്ടോ.
4: എന്നോട് കൂടി മണ്ണടി.
5: ട്രംപിന്റെ അമേരിക്കയ്ക്ക് മാത്രമല്ലടാ, തമ്പിയുടെ കേരളത്തിനും ഉണ്ടടാ.
0: അപ്പോ ഒരുപാട് ചിരിപ്പിക്കാനായിട്ട് നമ്മുടെ നീരജ് മാധവ് പ്രധാന വേഷത്തിൽ എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് പ്ലൂട്ടോ. അപ്പോ ഈ സിനിമയിലെ ഒരു പാട്ടാകട്ടെ ഇനി റീൽ ചെക്കൽ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓർമ്മകൾ പലവുരു പലതായി പതിഞ്ഞെൻ്റെ ശിരോ നഗരത്തിൻ അന്ധകാര ഗലികളിൽ ആർത്തരായി പുലരും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? പക്ഷേ പോകേണ്ട ഡെസ്റ്റിനേഷനെ പറ്റി വലിയ ഐഡിയ ഇല്ലല്ലേ? വിഷമിക്കണ്ട, നിങ്ങൾക്കായതാ സഞ്ചാരി. എല്ലാ ഞായറാഴ്ചയും 4 മണി മുതൽ 6 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90
2: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.
1: കേൾക്കാൻ മറക്കല്ലേ.

0: ബാറ്റ്മാൻ കോമിക് സീരീസിലെ വില്ലനായിട്ടുള്ള ക്ലേഫേസിന്റെ പ്രതികാര കഥയാണ് ഈ ഒരു സിനിമ പറയുന്നത് കേട്ടോ. ജെയിംസ് വാഡ്കിൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ഒക്ടോബർ 23 തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത്. വാർണർ ബ്രദേഴ്സ് പിക്ചേഴ്സ് ആണ് ഈ സിനിമ പ്രദർശനത്തിന് എത്തിക്കുന്നത് കേട്ടോ. ഗൗതമിലെ ഒരു തെരുവ് ബാലനിൽ നിന്ന് ഹോളിവുഡിലെ ഒരു മുൻനിര നായകനിലേക്കുള്ള മാറ്റ് ഹേഗന്റെ അതിവേഗത്തിലുള്ള വളർച്ചയ്ക്ക് ഒരു പ്രാദേശിക ക്രൈം ബോസിന്റെ ക്രൂരമായ പ്രവർത്തികൾ അയാളെ ഭീകരമായ വികൃതനാക്കിയതോടെ അകാലത്തിൽ അന്ത്യം കുറിക്കുന്നു. സ്വന്തം ടീമിനാൽ ഉപേക്ഷിക്കപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട മാറ്റ് അത്യാധുനികമായ ഒരു ചികിത്സ തേടി പോവാണ്. അത്ഭുതകരമായ ആ ചികിത്സ അയാളെ പഴയ രൂപത്തിലേക്ക് തിരികെ എത്തിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ശരീരം മണ്ണുപോലുള്ള രൂപത്തിലേക്ക് മാറുകയും രൂപം മാറാനായിട്ട് കഴിയുന്ന ഭീകരജീവിയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്.
1: I'd like to volunteer for human trials.
2: This isn't cosmetic surgery.
1: And even if it kills me, I'll be better off than I am now.
0: മാറ്റ് ഹേഗന്റെ പ്രതികാരവും സ്വതനഷ്ടവുമാണ് ഈ ഒരു സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത്. നവോമി ആക്കി, ഡേവിഡ് ഡെൻസിക്, മാക്സ് മിങ്കേല, എഡി മാൾസൺ എന്നിവർക്കൊപ്പം നാൻസി കരോൾ, ജോഷുവ ജെയിംസ് എന്നിവരും സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ബാറ്റ്മാന്റെ വില്ലനായിട്ടുള്ള ക്ലേ ഫേസിനെയാണ് ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടവരെല്ലാം കമ്പയർ ചെയ്യുന്നത്. സാധാരണ സൂപ്പർ ഹീറോ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ബോഡി ഹൊറർ ചിത്രമായിട്ടാണ് ഈ സിനിമ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അപ്പോ ബാറ്റ്മാൻ വില്ലൻ കഥയുമായിട്ട് DC സ്റ്റുഡിയോസ് എത്തുന്ന ഏറ്റവും പുതിയ മൂവിയാണ് ക്ലേഫേസ്.
1: What's happened to me?
2: If you're harboring feelings of anger, you need to let them go.
1: You want to know how I feel? The people I trusted betrayed me. The justice system failed me. They stole my career, my money, my life.
0: എന്തായാലും ഈ ഒരു സിനിമയുടെ വിശേഷത്തോടുകൂടി ഇന്നത്തെ റീൽസിക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് വീക്ക് നല്ല കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് റീൽസിക്കിൽ ഞാൻ വീണ്ടും റീജോയിൻ ചെയ്യുന്നതാണ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ഈവനിംഗ് ആൻഡ് വെൽക്കം ടു സഞ്ചാരി ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സഞ്ചാരിയുമായിട്ട് ഇതാ ഇന്നത്തെയും പോലെ തന്നെ മനോഹരമായ വൈകുന്നേരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല RJ അനൂഷയാണ്.
1: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.
0: അപ്പോൾ നമ്മുടെ സുന്ദരമായ നാടായ കൊല്ലത്തിൻ്റെ വിവിധ ടൂറിസ്റ്റ് പ്ലേസുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണല്ലേ. കൊല്ലം നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ശാന്തമായ കാറ്റൊക്കെ കൊണ്ട് അഷ്ടമുടി കായലിൻ്റെ മനോഹാരിത ആവോളം ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് ഇന്നത്തെ സഞ്ചാരിയുടെ യാത്ര. മങ്ങാട് കായൽവാരം. കായൽ കാറ്റൊക്കെ ഏറ്റ് മനസ്സൊന്ന് തണുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്

അടിപൊളി സ്പോട്ട് തന്നെയായിരിക്കും ഈ ഒരു മന്നാട് കായൽവാരം. കൊല്ലത്തിൻ്റെ ഭംഗി കംപ്ലീറ്റ് ആയിട്ടും കൂടിക്കൊള്ളുന്നത് അഷ്ടമുടി കായലിലാണ് എന്ന് പറയുമല്ലോ. അപ്പോൾ അഷ്ടമുടി കായലിൻ്റെ സുന്ദരമായിട്ടുള്ള ഒരു കൈവഴിയാണ് മങ്ങാട് പ്രദേശത്തു കൂടി ഒഴുകുന്നത്. പച്ചപ്പ് നിറഞ്ഞ തെങ്ങിൻ തോപ്പുകളും വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന നീലാകാശവും പിന്നെ കായലിലൂടെ നിശബ്ദമായിട്ട് തുഴഞ്ഞു പോകുന്ന വഞ്ചികളും, ഈ കാഴ്ചകൾ തന്നെയാണ് മങ്ങാട് കായൽ വാരത്തിൻ്റെ ജീവൻ.

തീരത്തുകൂടി അങ്ങനെ നടക്കുമ്പോൾ മുഖത്തടിക്കുന്ന തണുത്ത കായക്കാറ്റും ദൂരെ നിന്ന് കേൾക്കുന്ന തുഴച്ചിൽ ശബ്ദവും ഒക്കെ നമ്മുടെ മനസ്സിന് നൽകുന്ന ഒരു സന്തോഷം, അത് വാക്കുകൾക്കപ്പുറമാണ് കേട്ടോ. പിന്നെ സന്ധ്യാസമയത്തൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അസ്തമയ സൂര്യന്റെ കനകപ്രഭ കായലിൽ വീണ് തിളങ്ങുന്ന ആ കാഴ്ചയൊന്ന് കാണേണ്ടത് തന്നെയാണ്. പ്രദേശവാസികൾക്കും നഗരത്തിരക്കിൽ നിന്ന് അല്പം ആശ്വാസം തിരയുന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരിടമായിട്ട് ഈ ഒരു കായൽ വാരം മാറിയിട്ടുണ്ട്. പഴയ കാലത്തെ കൊല്ലത്തിന്റെ കായൽ പാരമ്പര്യവും അതുപോലെ പ്രകൃതിയുടെ ശാന്തതയും ഒക്കെ ഒരുപോലെ അനുഭവിക്കാൻ പറ്റിയ ഒരു നല്ല സ്പോട്ട് തന്നെയാണ് മങ്ങാട് കായൽ വാരം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിസയുമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

എപ്പോഴെങ്കിലും കൊല്ലത്തിലൂടെ കടന്നു പോവുകയോ ശാന്തമായ ഒരു സ്ഥലത്ത് പ്രകൃതി ആസ്വദിച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നേരെ മങ്ങാട് കായൽ വാരത്തേക്ക് തീർച്ചയായിട്ടും വരണം. കാരണം പ്രകൃതി തരുന്ന ആ ഒരു ശാന്തത നിങ്ങളുടെ അന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് മനോഹരമാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല കേട്ടോ. കൊല്ലം നഗരത്തിൽ നിന്ന് കേവലം 5 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന കിഴക്കൻ പ്രാന്ത പ്രദേശമാണ് ഈ ഒരു മങ്ങാട് എന്ന് പറയുന്നത്. ദേശീയപാത NH 66 സമീപമാണ് ഈ ഒരു കായൽ തീരം. പിന്നെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള അഷ്ടമുടി കായലിന്റെ മനോഹരമായിട്ടുള്ള ഒരു ശാഖ കൂടിയാണ് മങ്ങാട്.

ബി സി ഇ, അതായത് അയൺ ഏജ്, ഇരുമ്പ് യുഗം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു കാലഘട്ടത്തിലെ പ്രാചീന സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ, ഖനനം ചെയ്തെടുത്ത ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യമുള്ള ഒരു പ്രദേശം കൂടിയാണ് മങ്ങാട്. പഴയകാലത്തെ പോർച്ചുഗീസ് മിഷനറിമാരുടെ വരവും പിന്നെ തിരുവിതാംകൂർ ഭരണകാലത്തെ കായൽ മാർഗമുള്ള വ്യാപാര വഴികളും ഈ നാടിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കായലിലെ ചെറുതുരുത്തുകളും കണ്ടൽക്കാടുകളിലെ പച്ചപ്പും പരമ്പരാഗത ചീന വലകളും ഒക്കെയാണ് ഈ ഒരു കായലിന്റെ സൗന്ദര്യം കൂട്ടുന്നത്. പിന്നെ കായലിൽ മീൻ പിടിക്കുന്ന പ്രാദേശിക തൊഴിലാളികൾ, കയർ നിർമ്മാണം, അഷ്ടമുടി കായലിന്റെ പ്രശസ്തമായ കരിമീൻ വിഭവങ്ങൾ, ഇവയൊക്കെ ഇവിടുത്തെ നാട്ടുനന്മ വിളിച്ചോതുന്നവയാണ്. അതുപോലെ എടുത്തു പറയേണ്ടതാണ് ഇവിടുത്തെ വൈകുന്നേരങ്ങൾ. വൈകുന്നേരങ്ങളിൽ സൺസെറ്റ് കാണാനും ഫോട്ടോകളൊക്കെ എടുക്കാനും സമാധാനമായിട്ട് കാറ്റൊക്കെ കൊണ്ടിരിക്കാനും അനുയോജ്യമായ കൊല്ലത്ത് തന്നെ മികച്ചൊരു ഹിഡൻ സ്പോട്ട് കൂടിയാണ് ഈ ഒരു മങ്ങാട് കായൽ തീരം എന്ന് പറയുന്നത്. നമ്മളെ ഈ പറയുന്ന മങ്ങാടിന് കേവലം കായൽ ഭംഗി മാത്രമല്ല ഉള്ളത്. BC 900-ൽ, അതായത് ഇരുമ്പ് യുഗ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ആളുകൾ ജീവിച്ചിരുന്നു എന്നതിന്റെ പുരാവസ്തു തെളിവുകൾ ലഭിച്ചിട്ടുള്ള ഒരു ചരിത്രഭൂമി കൂടിയാണ് മങ്ങാട്. കൊന്നക്കാട്, കരീക്കോട് പ്രദേശങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു കായൽവാരം അഷ്ടമുടി കായലിന്റെ ശാന്തമായ ഒരു കൈവഴി കൂടിയാണ്. ദേശീയപാതയിൽ നിന്ന് അധികം ദൂരെയല്ലാതെ, എന്നാൽ നഗരത്തിലെ ഹോണടിയും ബഹളങ്ങളൊന്നുമില്ലാതെ സന്ധ്യാസമയത്ത് ഒരു ചൂട് ചായയും കുടിച്ച് കായലിൽ വീഴുന്ന അസ്തമയ വെളിച്ചവും ഒക്കെ നോക്കിയിരുന്ന നമ്മൾ കൊല്ലത്തുകാർക്ക് ഇതിലും നല്ലൊരു സ്പോട്ട് വേറെ ഇല്ല എന്ന് തോന്നിപ്പോകും. അപ്പോൾ എങ്ങനെ, അടുത്ത വീക്കിൽ

0: ഒപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ള ഫോൺ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

മങ്ങാട് പ്രദേശത്തിനടുത്തുള്ള വളരെ പ്രശസ്തമായ ഒരു കടവാണ് രണ്ടാം കുറ്റി കടവ്. ഇവിടെയുള്ള ചെറുവഞ്ചികളിലും ശാന്തമായ കായൽപ്പരപ്പിലൂടെയുള്ള യാത്രകളിലും പങ്കാളികളാകാനായിട്ട് പ്രദേശവാസികളും സഞ്ചാരികളും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൺട്രോ തുരുത്തിലേക്ക് പോകുന്നത് പോലെ വലിയ ജനത്തിരക്കില്ലാതെ ശാന്തമായിട്ട് അഷ്ടമുടി കായലിന്റെ ഭംഗി ആസ്വദിക്കാനും തുഴയാനുമുള്ള മികച്ചൊരു ചെറിയ പാത കൂടിയാണ് കേട്ടോ ഇത്. കയാക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ ഇവിടെ ആവോളമുണ്ട് ആസ്വദിക്കാനായിട്ട്. മങ്ങാട് കായൽവാരത്തിന് ചുറ്റും നിരവധി കായൽവാരം ഹോം സ്റ്റേകളും റിഫ്രഷ്മെന്റ് സ്പോട്ടുകളും ഒക്കെ സജീവമായിട്ട് വരുന്നുണ്ട്. വിദേശികൾ അടക്കമുള്ള സഞ്ചാരികൾ നഗരബഹളങ്ങളിൽ നിന്നൊക്കെ മാറി തനി നാട് കൊല്ലം ശൈലിയുള്ള ഭക്ഷണവും കായൽ കാറ്റും ഒക്കെ ആസ്വദിക്കാനായിട്ട് ഈ പ്രദേശത്തെ ശാന്തമായിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ സെലക്ട് ചെയ്യാറുണ്ട്. അഷ്ടമുടി കായലിൽ സൂര്യൻ അസ്തമിക്കുന്ന നേരത്തെ ചുവപ്പും മഞ്ഞയും ഒക്കെ കലർന്ന വെളിച്ചം വെള്ളത്തിൽ തട്ടി നിൽക്കുന്ന രംഗങ്ങൾ പകർത്താനായിട്ട് അനവധി ഫോട്ടോഗ്രാഫേഴ്സും വ്ളോഗേഴ്സും ഒക്കെയാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് കൂടിയാണ് ഈ ഒരു മങ്ങാട് കായൽ തീരം. കായലിന്റെ ഓരങ്ങളിലെ നീർപക്ഷികളും മീൻപിടുത്തക്കാരുടെ ചീനവളകളും നാടൻ കാഴ്ചകൾക്ക് കൂടുതൽ ഭംഗി കൂട്ടുന്ന മറ്റൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ അഷ്ടമുടി കായലിന്റെ ഭംഗി കാണാനായിട്ട് ആളുകൾ സാധാരണ മൺട്രോ തുരുത്തിലേക്കോ അല്ലെങ്കിൽ ആശ്രാമം കായൽ തീരത്തിലേക്കോ ഒക്കെയാണ് പോകുന്നത്. എന്നാൽ അധികം ആരും അറിയാത്ത കേവലം 5 കിലോമീറ്റർ മാത്രം അകലെയുള്ള മങ്ങാട് കായൽവാരം കൊല്ലത്തുകാരുടെ സ്വന്തം സീക്രട്ട് സ്പോട്ടാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാം, എൻജോയ് ചെയ്യാം. അസ്തമയ സൂര്യൻ്റെ ചുവപ്പും ചുമന്ന് കായലിലൂടെ പോകുന്ന കൊച്ചു വള്ളങ്ങളും കായലിന് അതിരിടുന്ന കണ്ടൽ പച്ചപ്പുകളും പിന്നെ കായലോരത്തെ ചെറിയ ചെറിയ ഹോം സ്റ്റേകളും അവിടെ ഇരുന്നുള്ള നാടൻ ചായകൾ കുടിക്കാനുള്ള ആ ഒരു എക്സ്പീരിയൻസ് പിന്നെ കായൽക്കാറ്റ് ഏൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് ഇതൊക്കെ വേറെ ലെവല് തന്നെയാണ് കേട്ടോ. കായലിലെ ഭക്ഷണ വൈവിധ്യമാണ് ഇവിടുത്തെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. കായലോര വിനോദസഞ്ചാരത്തിനെത്തുന്നവർക്ക് തനത് കൊല്ലം ശൈലിയിലുള്ള കായൽ ഭക്ഷണങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആസ്വദിക്കാം. പിന്നെ അഷ്ടമുടി കായലിന്റെ ശുദ്ധമായ ഉപ്പുരസത്തിൽ വെള്ളത്തിൽ വളരുന്ന നാടൻ കരിമീൻ പൊള്ളിച്ചത്, കായൻ ഞണ്ട് ഫ്രൈ, കക്ക ഇറച്ചി എന്നിവയ്ക്കൊക്കെ ഇവിടുത്തെ നാടൻ ഭക്ഷണശാലകളും ഹോം സ്റ്റേകളും ഏറെ പ്രശസ്തമാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ട്രൈ ചെയ്യാനായിട്ടും ആഗ്രഹമുള്ള ഭക്ഷണ പ്രേമികൾക്കും ഇങ്ങോട്ടേക്ക് വരാം. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നോ കല്ലുന്താഴം മങ്ങാട് പാത വഴി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കായൽവാരത്തെത്താൻ സാധിക്കും. കായൽവാരത്തിനോട് ചേർന്ന് ചെറിയ ചില പുരാതന കാവുകളും പച്ചപ്പ് നിറഞ്ഞ വഴികളും ഒക്കെ കാണാം. ഇവിടങ്ങളിലെ തെങ്ങിൻ തോപ്പുകളിലൂടെയുള്ള സൈക്ലിങ്ങും പ്രകൃതി നടത്തവും ഒക്കെ ഏറെ പ്രിയപ്പെട്ടതാണ് കേട്ടോ. BC 900 ജീവിച്ചിരുന്ന നമ്മുടെ പണ്ടത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന മുതുമക്കത്താഴി ഖനനം ചെയ്ത ചരിത്ര ഇടം കൂടിയാണ് ഈ ഒരു മങ്ങാട്. ഒരു വശത്ത് ഇത്രയും വലിയ ചരിത്രം, മറുവശത്ത് അഷ്ടമുടി കായൽ തരുന്ന ശാന്തത. ഇതിൽ കൂടുതൽ എന്ത് വേണമല്ലേ ഒരു സായാഹ്നം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Cheta, ee onathinte veettil furniture o athu Malaysian trip o?
3: Ee paranjathu rendu orumich aayalo.
2: Orumich aayittano.
4: Nemus Furniture Ultimate Owner Fest, up to 60% off. Koodale free Malaysia trip nedanulla suvarna avasaram. Ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam. Mathramalla aakarshakamaya giftukalum.
2: Appol ee onam ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: സഞ്ചാരി യുവർ ട്രാവൽ പാർട്ണർ. അടുത്തതായിട്ട് നമ്മൾ സഞ്ചാരിയിലൂടെ സഞ്ചരിക്കാനായിട്ട് പോകുന്നത് കടലും കായലും കെട്ടിപ്പുണരുന്ന കൊല്ലത്തിന്റെ മനോഹരമായ ഒരു തീരത്തേക്കാണ്. ഒരു വശത്ത് ആർത്തിരമ്പുന്ന അറബിക്കടൽ, മറുവശത്ത് നിശബ്ദമായി ഒഴുകുന്ന പരവൂർ കായൽ, ഇടയിൽ ഒരു ചെറിയ പാത. അതെ, കൊല്ലത്തുകാരുടെ സ്വന്തം താന്നി മുക്കം ബീച്ച്. കാതടപ്പിക്കുന്ന തിരമാലകളുടെ ശബ്ദവും ശാന്തമായ കായൽക്കാറ്റും ഒരുമിച്ച് അനുഭവിക്കാൻ കൊതിക്കുന്നവർക്കായിട്ടാണ് ഈ ഒരു യാത്രകൾ. കൊല്ലം നഗരത്തിൽ നിന്ന് കേവലം 10 കിലോമീറ്റർ മാത്രം അകലെ വയനാട് പഞ്ചായത്തിലാണ് ഈ ഒരു സുന്ദര തീരം സ്ഥിതി ചെയ്യുന്നത്. വർക്കല കൊല്ലം തീരദേശ പാതയിലൂടെ ബൈക്കിലോ കാറിലോ ഒരു ഡ്രൈവ് പോകുമ്പോൾ രണ്ടു വശത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട ആ വഴിയിലൂടെ കടന്നു പോകുന്നത് തന്നെ ഒരു പ്രത്യേക ഫീലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? കടലും കായലും തമ്മിൽ സംഗമിക്കുന്ന പുഴിയോരം, അല്ലെങ്കിൽ ഈ പുഴിക്കര കാഴ്ച തന്നെ ആ അസ്തമയ സൂര്യന്റെ തനകപ്രഭ കായലിലും കടലിലും ഒരുപോലെ പതിക്കുന്നു. അവിടെ ഉണ്ടാകുന്ന ഒരു മാജിക് ഉണ്ട്. അത് കാണാൻ നിരവധി ആളുകളാണ് വൈകുന്നേരങ്ങളിൽ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. തീരത്തെ പുലിമുട്ടുകളിൽ ഇരുന്നു കൊണ്ട് തിരമാലകൾ അടിച്ചുയരുന്നത് നോക്കിയിരിക്കാനും കടൽക്കാറ്റൊക്കെ കൊണ്ട് മനസ്സിന്റെ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കുവാനും ഇതിലും മികച്ച ഒരു സ്പോട്ട് കൊല്ലത്ത് വേറെയില്ല എന്ന് പറയാം. പുലർച്ചെ ചെന്നു കഴിയാൻ കടലിൽ പോയി തിരികെ എത്തുന്ന മീൻപിടുത്തക്കാരുടെ ബോട്ടുകളും തനത് തീരദേശ ജീവിതത്തിന്റെ കാഴ്ചയും ഒക്കെ കാണാൻ സാധിക്കും. കൊല്ലം നഗരത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ മാറി വയനാട് ഭാഗത്ത് കൊല്ലം വർക്കല തീരദേശ റോഡിലാണ് ഈ ഒരു സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത്. അറബിക്കടലും പരവൂർ കായലും വളരെ അടുത്തടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന അപൂർവ ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത് കേട്ടോ. ചെറിയൊരു കരഭൂമി മാത്രമാണ് ഇവ രണ്ടിനെയും വേർതിരിക്കുന്നത്. തിരമാലകളുടെ ശക്തി കുറയ്ക്കാനായിട്ട് നിരത്തിയിരിക്കുന്ന പുലിമുട്ടുകളിൽ ഇരുന്നാണ് ആളുകൾ പ്രധാനമായിട്ടും വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയം കാണുന്നത്. കാപ്പിൽ വർക്കല കോസ്റ്റൽ ഡ്രൈവിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ്, റൈഡിംഗ് ഇവയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു പ്രിയപ്പെട്ട വഴി കൂടിയാണ്.
1: കണ്ണടകളുടെ വിപുലമായ ശേഖരം ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തും കാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.

ബീച്ചിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ വഴിയിലൂടെ ഇടതുവശത്ത് പരവൂർ കായലിന്റെ ശാന്തതയാണെങ്കിൽ വലതുവശത്ത് അറബിക്കടൽ വേറിട്ട് നിൽക്കുന്ന കാഴ്ച കാണും. കടൽക്ഷോഭം തടയാറായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന വലിയ കോൺക്രീറ്റ് പുലിമുട്ടികളിൽ ചെന്നിരുന്ന് സന്ധ്യാസമയത്ത് ഒരു ഐസ്ക്രീമും കഴിച്ച് ആ കാറ്റ് കേൾക്കുമ്പോൾ ഓ, നമ്മുടെ സ്ട്രെസ്സൊക്കെ എവിടെ പോയി എന്ന് ചിന്തിച്ചാൽ മതി. മഴക്കാലത്ത് പരവൂർ കായലിൽ വെള്ളം കൂടുമ്പോൾ കായലും കടലും ഒന്നിക്കുന്ന പൊഴിമുറിയുന്ന പ്രകൃതി ദൃശ്യം കാണാനായിട്ട് ഏറെ ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അലയടിക്കുന്ന കടൽക്ഷോഭത്തെ തടയാനായി വെച്ചിരിക്കുന്ന കോൺക്രീറ്റ് ടെട്രാഫോർഡുകൾ ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം കൂടിയാണ്. അതായത് പുലിമുട്ടികൾ. സുരക്ഷിതമായിട്ടിരുന്ന് സൂര്യാസ്തമയത്തിന്റെ കലകപ്രഭ കാണാനായിട്ട് ഇതിലും നല്ലൊരിടമില്ല എന്ന് തന്നെ പറയാം. കൊല്ലം നഗരത്തിൽ നിന്ന് തങ്കശ്ശേരി, മുണ്ടയ്ക്കൽ, താന്നി, മയ്യനാട്, കാപ്പിൽ വഴി വർക്കലയിലേക്കുള്ള തീരദേശ പാതയിലൂടെയുള്ള യാത്ര ശരിക്കും പറഞ്ഞാൽ റൈഡേഴ്സിനും ഡ്രൈവേഴ്സിനും കൊടുക്കുന്ന ഒരു അനുഭവം എന്നുള്ളത് വളരെ മനോഹരമാണ്. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു വൈബും കാര്യവുമാണ്.

കേട്ടോ. അതുപോലെ തന്നെ പ്രശസ്തമായ മയ്യനാട് എന്ന ഗ്രാമത്തോട് ചേർന്ന് നിൽക്കുന്ന തീരപ്രദേശം കൂടിയാണിത്. പത്രപ്രവർത്തകനായ സി വി കുഞ്ഞിരാമന്റെയും സി കേശവന്റെയും ഒക്കെ ഓർമ്മകൾ ഉറങ്ങുന്ന സാംസ്കാരിക മണ്ണിലേക്ക് കടക്കുന്ന ഒരു കവാടം കൂടിയാണ് ഈയൊരു ബീച്ച്. ഇവിടുത്തെ പ്രാദേശിക മത്സ്യബന്ധന ഗ്രാമങ്ങളും പുലർച്ചെ തീരത്തെത്തുന്ന നാടൻ വള്ളങ്ങളും പരമ്പരാഗത തീരദേശ ജീവിതശൈലി നേരിട്ടറിയാനായിട്ട് നമ്മളെ സഹായിക്കും. പിന്നെ സിനിമകളുടെ പ്രിയപ്പെട്ട ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ ഇത്. കൊല്ലം വർക്കല കോസ്റ്റൽ റോഡും താന്നിമുക്കം ബീച്ചും ഇന്ന് നിരവധി മലയാള സിനിമകൾക്കും മ്യൂസിക് വീഡിയോകൾക്കും ഷൂട്ടിങ്ങുകൾക്കുമുള്ള ഒരു സ്ഥിരം ലൊക്കേഷനാണ്. അതുപോലെ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടുകൾക്കും ഇൻസ്റ്റഗ്രാം റീലുകൾക്കുമായിട്ട് യുവാക്കൾ ധാരാളമായിട്ടും സെലക്ട് ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണിത്. കായലും കടലും റോഡുമൊക്കെ ഒരുമിച്ച് ഫ്രെയിമിൽ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ആകർഷണം. പിന്നെ വൈകുന്നേരങ്ങളിൽ ബീച്ചിന്റെ അതിരുകളിൽ നിൽക്കുന്ന ചെറിയ തട്ടുകടകളിലെ ചൂട് മീൻ പൊരിച്ചതും കപ്പയും മീൻകറിയും തട്ടുകട ദോശ നാടൻ ചായ ഇവയൊക്കെ സഞ്ചാരികൾക്ക് നല്ലൊരനുഭവമാണ് സമ്മാനിക്കുന്നത്. പിന്നെ പരമ്പരാഗത ഐസ്ക്രീം വണ്ടികളും നൊസ്റ്റാൾജിക് വിഭവങ്ങളും ഇവിടുത്തെ സായാഹ്നങ്ങളെ കുട്ടിപ്പട്ടാളത്തിന് മുതിർന്നവർക്ക് ഒരു

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശാ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശാ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ചായിട്ടാണോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ
1: മാത്രം.
2: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
0: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
0: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പയങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
5: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
4: ഒള്ളാ അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
5: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
4: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
5: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
4: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
5: അയ്യോ, അത് ശരിയാ.
4: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ. കല്ലിലും മണ്ണിലും ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരിടത്തേക്കാണ് അടുത്തതായി സഞ്ചാരിയുടെ യാത്ര. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരുമൊക്കെ വാണരുളിയ കൊല്ലത്തിന്റെ സ്വന്തം പൈതൃക ഭൂമിയിലേക്ക്, അതെ, അഷ്ടമുടിക്കായലും അറബിക്കടലും മുത്തമിടുന്ന തങ്കശ്ശേരിയിലെ സെന്റ് തോമസ് ഫോർട്ട്,

പഴയ കോട്ട മതിലുകളിലൂടെ നമുക്കൊന്ന് നടന്നു വന്നാലോ? കൊല്ലം നഗരത്തിൽ നിന്ന് കേവലം 5 കിലോമീറ്റർ മാത്രം അകലെ ചരിത്ര പ്രസിദ്ധമായ തങ്കശ്ശേരിയിലാണ് ഈ വിശിഷ്ട സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. 16-ആം നൂറ്റാണ്ടിൽ, അതായത് 1519-ൽ പോർച്ചുഗീസുകാരാണ് തങ്ങളുടെ കച്ചവട സുരക്ഷയ്ക്കായിട്ട് ഈ ഒരു കോട്ട നിർമ്മിച്ചത്. അന്നത്തെ കൊല്ലം റാന്നിയുടെ അനുവാദത്തോടെ നിർമ്മിച്ചെടുത്ത ഈ കോട്ട പിന്നീട് പോർച്ചുഗീസുകാരും ഡച്ചുകാരും തമ്മിലുള്ള കൊടുമ്പിരി കൊണ്ട യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. കാലത്തിന്റെ കുത്തൊഴുകിൽ കോട്ടയുടെ വലിയൊരു ഭാഗവും കടലെടുത്തുപോയെങ്കിലും ബാക്കിയുള്ള കൂറ്റൻ കവാടവും കൽച്ചുമരുകളും ഇന്നും ഗാംഭീര്യത്തോടെ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ, അതായത് ASIയുടെ സംരക്ഷണത്തിലുള്ള ഈ കോട്ടയോട് ചേർന്ന് നിൽക്കുന്ന തങ്കശ്ശേരി ലൈറ്റ് ഹൗസും കായൽക്കാറ്റും ഇവിടേക്ക് എത്തുന്നവർക്ക് സമ്മാനിക്കുന്നത് വേറിട്ട ഒരു അനുഭവമാണ്. പഴയകാല കച്ചവട പാതകളും പോരാട്ടങ്ങളും നാവികസേനയുടെ കരുത്തുമൊക്കെ മനസ്സിലൊന്ന് ധ്യാനിച്ച് വൈകുന്നേരങ്ങളിൽ ഈ കോട്ട മതിലിൽ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലുണ്ടല്ലോ, അത് ചരിത്രത്തെ സ്നേഹിക്കുന്ന ഏതൊരാളെയും അത്ഭുതപ്പെടുത്തും. വെറും ഒരു സായാഹ്ന വിശ്രമം എന്നതിനപ്പുറം നമ്മുടെ നാടിന്റെ പഴമയെ തൊട്ടറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തങ്കശ്ശേരിയിലെ സെന്റ് തോമസ് ഫോർട്ട് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരിടമാണ്. 1519-ൽ പോർച്ചുഗീസുകാരാണ് ഈ ഒരു സെന്റ് തോമസ് ഫോർട്ട് നിർമ്മിച്ചത്. 1661-ൽ ഡച്ചുകാർ കോട്ട പിടിച്ചെടുക്കുകയും പിന്നീടിത് ബ്രിട്ടീഷുകാരുടെ അധീനതയിലാവുകയും ചെയ്തു.

ചർമ്മം ഉപയോഗിച്ച് അതിശക്തമായി നിർമ്മിച്ച കൂറ്റൻ മതിലുകളായിരുന്നു ഇതിനുണ്ടായിരുന്നത്. കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിലുള്ള ചരിത്ര സ്മാരകം കൂടിയാണ് ഈയൊരു കോട്ട. ഇതിനോട് തൊട്ടടുത്ത് തന്നെയാണ് പ്രശസ്തമായ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്. അറബിക്കടലിന്റെ മനോഹര തീരവുമൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിന് മുകളിൽ കയറി കൊല്ലം നഗരവും കോട്ടയുടെ ശേഷിപ്പുകളും കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത അനുഭവം തന്നെയായിരിക്കും. അത് കാണാത്തവർ തീർച്ചയായും എക്സ്പീരിയൻസ് ചെയ്യണം. പോർച്ചുഗീസുകാർ എത്തുന്നതിന് മുൻപ് തങ്കശ്ശേരി ചൈനീസ് കച്ചവടക്കാരുടെ പ്രധാന താവളമായിരുന്നു. ചീനവലകളും ചീനച്ചട്ടികളും കൊല്ലത്തിന്റെ തീരങ്ങളിലേക്ക് എത്തിയത് ഈ വ്യാപാര ബന്ധത്തിലൂടെയാണ് കേട്ടോ. പിന്നീട് പോർച്ചുഗീസുകാർ തങ്കശ്ശേരിയെ തങ്ങളുടെ പ്രധാന നാവിക കേന്ദ്രമാക്കി മാറ്റി. പോർച്ചുഗീസ് രേഖകളിൽ ഈ കോട്ട ഫോർട്ട് ഡി റോഡ്രിക് എന്നും അറിയപ്പെട്ടിരുന്നു. അക്കാലത്ത് കായലിലൂടെയും കടലിലൂടെയും വരുന്ന ശത്രുക്കളെ നിരീക്ഷിക്കുവാനും ആക്രമിക്കുവാനും ഈ കോട്ടയും അതിലെ വലിയ പീരങ്കികളും ഉപയോഗിച്ചിരുന്നു. 1661 ഡച്ചുകാർ കോട്ട കീഴടക്കിയപ്പോൾ ഇതിന്റെ ഭൂരിഭാഗം മതിലുകളും പൊളിച്ചു മാറ്റി വലിപ്പം കുറയ്ക്കുകയുണ്ടായി. പിൽക്കാലത്തെ ശക്തമായ കടലാക്രമണത്തിൽ കോട്ടയുടെ ഭൂരിഭാഗവും കടലിൽ പതിച്ചു. ഇന്ന് അവശേഷിക്കുന്നത് ഏകദേശം 20 അടി ഉയരമുള്ള കൂറ്റൻ പ്രധാന കവാടവും ഏതാനും കൽച്ചുമരുകളും മാത്രമാണ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
5: അസീസിയ മെഡിക്കൽ കോളേജ്, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Cheta ee onathinte veettile furniture o adu malaysian trip o
3: ee paranjathu rendu orumichayalo
2: orumichayittano
4: Demos Furniture Ultimate Owner Fest up to 60% off koodare free malaysia trip nedanulla suvarna avasaram ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam mathramalla aagarshakamaya giftukalum
2: appol ee onam ഡിമോസ് ഫർണിച്ചറിൽ തന്നെ
4: സ്വപ്നവീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.
5: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Red Carpet, a day with your favorite celebrities. നിങ്ങളുടെ ഇഷ്ടതാരങ്ങളെത്തുന്നു ആശ്രയ FM 90 കേൾക്കാം. റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺഡ്.

സെന്റ് തോമസ് ഫോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നാടോടി കഥകളും അതുപോലെ തന്നെ രഹസ്യ തുരങ്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കഥകളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. തങ്കശ്ശേരി കോട്ടയ്ക്കുള്ളിൽ നിന്ന് തിരുവനന്തപുരം പത്മസ്വാമി ക്ഷേത്രം വരെയോ അല്ലെങ്കിൽ തിരുവല്ലം വരെയോ നീളുന്ന വലിയ രഹസ്യ തുരങ്കങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പ്രാദേശികമായിട്ട് ചില നാടോടി കഥകൾ പ്രചാരത്തിലുണ്ട്. യുദ്ധസമയത്ത് രാജകുടുംബത്തിനും പോർച്ചുഗീസ് സൈനികർക്കും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പോർച്ചുഗീസ് ഡച്ച് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഫലമായിട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ആംഗ്ലോ ഇന്ത്യൻ സമൂഹങ്ങളിലൊന്ന് വളർന്നു വന്നത് തങ്കശ്ശേരി കോട്ടയ്ക്ക് ചുറ്റുമുള്ള ഈ ഒരു പ്രദേശത്താണ്. ഇവിടുത്തെ ഭാഷാശൈലിയിലും ഭക്ഷണ രീതികളിലും കെട്ടിട നിർമ്മാണത്തിലും യൂറോപ്യൻ സാന്നിധ്യം വ്യക്തമായിട്ട് കാണാം. നൂറ്റാണ്ടുകളായിട്ട് അറബിക്കടലിൽ നിന്നുള്ള ശക്തമായ ഉപ്പുകാറ്റും തിരമാലകൾ അടിച്ചിട്ടും തകരാതെ നിൽക്കുന്ന ഈ കോട്ടമതിലുകളും അക്കാലത്തെ വാസ്തുവിദ്യയുടെ സുദൃഢമായ നിർമ്മാണ സാങ്കേതിക വിദ്യയുടെയും തെളിവ് കൂടിയാണ് കേട്ടോ. കരിങ്കല്ലും ലേട്രേറ്റ് കല്ലുകളും ചുണ്ണാമ്പ് കൂട്ടും ചേർത്തിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. തങ്കശ്ശേരി കോട്ടയുടെ വശങ്ങളിലൂടെ ഒന്ന് നടന്നു നോക്കിയാൽ അത് വെറും ഒരു കൽച്ചുമരല്ല എന്ന് നമുക്ക് മനസ്സിലാകും. അവിടുത്തെ തെരുവുകളിലൂടെ നടക്കുമ്പോൾ യൂറോപ്യൻ ശൈലിയിലുള്ള വീടുകളും ഓടുകൂടി മേഞ്ഞ പഴയ ബംഗ്ലാവുകളും കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിലെ ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഈറ്റിലം കൂടിയാണ് ഈ ഒരു തങ്കശ്ശേരി. കോട്ട പണിത പോർച്ചുഗീസുകാരും ഡച്ചുകാരും നമ്മെ വിട്ടുപോയെങ്കിലും അവരുടെ ഭക്ഷണ രീതിയുടെയും വേഷവിധാനത്തിന്റെയും സംഗീതത്തിന്റെയും ഒക്കെ മനോഹരമായൊരു സംസ്കാരം ഇന്നും തങ്കശ്ശേരിയിൽ ബാക്കിയുണ്ട്. കോട്ട മതിലിലിരുന്ന് സുന്ദരമായ ഒരു അസ്തമയമൊക്കെ കണ്ട് ആംഗ്ലോ ഇന്ത്യൻ ശൈലിയിലുള്ള ഒരു നാടൻ ബേക്കറി പലഹാരവും ഒക്കെ കഴിച്ച് ഒരു വൈകുന്നേരം ചെലവഴിച്ചാൽ എത്ര ഭംഗിയായിരിക്കുമല്ലോ. നിങ്ങളൊരു ഹിസ്റ്ററി ലവറാണോ, അല്ലെങ്കിൽ നല്ല ഫോട്ടോകൾ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ, അതോ വെറുതെ ഒരു വൈകുന്നേരം ശാന്തമായിട്ട് കടൽ കാറ്റൊക്കെ കൊണ്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ, എന്തുമായിക്കോട്ടെ, തങ്കശ്ശേരിയിലെ ഈ സെന്റ് തോമസ് ഫോർട്ട് എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു സ്പോട്ട് തന്നെയായിരിക്കും. പോർച്ചുഗീസുകാർ നിർമ്മിച്ച സമയത്ത് ഈ കോട്ടയുടെ ഔദ്യോഗിക നാമം ഫോർട്ടലേസ ഡി സാവോ തോമേ എന്നായിരുന്നു. പോർച്ചുഗീസ് കമാൻഡറായിരുന്ന ഹെക്ടർ ഡി ബുസ്തമാന്റെ നേതൃത്വത്തിലാണ് 1519 ഇതിന്റെ നിർമ്മാണം കംപ്ലീറ്റ് ആക്കിയത്. അക്കാലത്ത് യൂറോപ്പിലേക്ക് കറുത്ത പൊന്ന് എന്നറിയപ്പെട്ടിരുന്ന കുരുമുളക് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ ഉപയോഗിച്ച പ്രധാന സുരക്ഷിത സംഭരണ കേന്ദ്രമായിരുന്നു ഈ ഒരു കോട്ട. ഈ കോട്ട കേന്ദ്രീകരിച്ചുള്ള കുരുമുളക് കുത്തക വ്യാപാരമാണ് പോർച്ചുഗീസുകാരും പ്രാദേശിക ഭരണാധികാരികളും തമ്മിലുള്ള പല തർക്കങ്ങൾക്കും യുദ്ധങ്ങൾക്കും വഴിതെളിച്ചത്. നിലവിൽ കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ വിഭാഗത്തിലാണ് ഈ കോട്ട ഉൾപ്പെടുന്നത്. കോട്ടയുടെ പ്രധാന അവശിഷ്ടമായ വലിയ വില്ലാകൃതിയിലുള്ള വാതിൽ ഏതാണ്ട് 20 അടയാളത്തോളം ഉയരത്തിൽ നിന്നും കേടുപാടുകളില്ലാതെ സംരക്ഷിക്കപ്പെടുന്നു. ഈ കോട്ട സ്ഥിതി ചെയ്യുന്ന ഭാഗം അറബിക്കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ചെറിയ ഉപദ്വീപ് പോലെയാണ് കേട്ടോ. ഇത് ശത്രുക്കളുടെ കപ്പലുകൾ ദൂരെ നിന്ന് തന്നെ നിരീക്ഷിക്കാനും പീരങ്കികൾ ഉപയോഗിച്ച് ആക്രമിക്കാനും പോർച്ചുഗീസ് നാവികസേനയെ സഹായിച്ചിരുന്നു.

പണ്ടുകാലത്ത് വെറുമൊരു സൈനിക കോട്ടയായിരുന്നില്ല. യൂറോപ്യന്മാർ കറുത്ത പൊന്നെ എന്ന് വിളിച്ചിരുന്ന നമ്മുടെ നാടൻ കുരുമുളക് സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു വലിയ സംഭരണശാല കൂടിയായിരുന്നു. ഈ കുരുമുളക് വ്യാപാരത്തിന്റെ കുത്തക കൈക്കലാക്കാൻ വേണ്ടിയാണ് കേട്ടോ അന്ന് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഒക്കെ തമ്മിൽ തങ്കശ്ശേരി കടപ്പുറത്ത് വലിയ യുദ്ധങ്ങൾ തന്നെ നടത്തിയത്. ഇന്ന് ശാന്തമായി ഇരുന്ന് കടക്കാറ്റേക്കുന്ന ആ മണ്ണിൽ ആ വലിയ ചരിത്ര പോരാട്ടങ്ങളൊക്കെ നടന്നു എന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുവല്ലേ. അപ്പോൾ എന്തായാലും കൊല്ലത്തിന്റെ തന്നെ വിവിധ ടൂറിസ്റ്റ് പ്ലേസുകളിലൂടെ സഞ്ചാരി ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഇന്നത്തെ സമയം ഏകദേശം കഴിയാറായിട്ടുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്വേപം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. എക്സ് മി ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റിൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ഒപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്, ഓയോ റോഡ്, ചന്ദമുക്ക് കൊട്ടാരകര, ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്,
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മഞ്ഞുമൂടിയ മലനിരകളിൽ സ്വന്തം ജീവനേക്കാൾ രാജ്യത്തെ സ്നേഹിച്ച് ഒരു കൂട്ടം മനുഷ്യരുണ്ടായിരുന്നു. കാർഗിലിലെ മഞ്ഞുമലകളിൽ നമ്മുടെ ത്രിവർണ പതാക പാറിച്ച് ആ ചരിത്ര ദിനം ഇന്ന് ജൂലൈ 26, കാർഗിൽ വിജയ് ദിവസ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. കാർഗിൽ വിജയ് ദിവസിൽ ധീരസൈനികർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിലെ അക്ഷര കൌതുകം ക്ലബിനും കുത്താമ്പുള്ളി കൈത്തറിക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ലക്ഷദ്വീപിലെ വിവിധയിടങ്ങളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനത്തിൽ വെള്ളി നേടി ഇന്ത്യയുടെ ഋഷികാന്ത് സിംഗ് ചനമ്പ. ഇന്ത്യയ്ക്കെതിരായ 3-ാം T20 മത്സരത്തിൽ സിംബാബ്വേയ്ക്ക് 193 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കാർഗിൽ വിജയ് ദിവസിൽ ധീരസൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിലിലെ കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ തുടങ്ങിയവ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ അദ്ദേഹം മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പിൽ അനുസ്മരിച്ചു. രാജ്യസുരക്ഷയ്ക്കായി സർവ്വതും ത്യജിച്ച സൈനികരുടെ അവിശ്വസനീയ ധൈര്യത്തിന് മുന്നിൽ ആദരം അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു.
2: കാർഗിൽ വിജയ് ദിവസ് ഈ ദിന ഹമേ ഗർവ് സേ ഭർ ദേതാ ഹൈ. യേ ദിന ഹമേ അപ്നെ വീർ ജവാനോ കേ അദ്ഭുത സാഹസ് കി യാദ് ദിലാതാ ഹൈ. കാർഗിൽ കി ഊഞ്ചി ഊഞ്ചി ചോട്ടിയാ, കഠിൻ മൌസം, ദുശ്മൻ കി ചുനൌതി, ഹർ പരിസ്ഥിതി ഹമാരെ സൈനികോ കേ സാമനെ ഥീ, ലേക്കിൻ ഉൻകാ ഹൗസല ഹർ ചുനൌതി സേ ബഡാ ഥാ.
1: പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി, ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി മാറിയ യുദ്ധക്കപ്പൽ INS മഹേന്ദ്രഗിരി, DRDO പിനാക്ക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ്, കുശ മിസൈൽ എന്നിവയെക്കുറിച്ചും മൻ കി ബാത്തിൽ പറഞ്ഞു. ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ ധീരരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സ്മരിച്ചു. ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ ഈ വർഷവും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യദിനത്തിന് മുൻപായി ജനങ്ങൾ ആശയങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ MyGOV പങ്കിടണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ PB സിന്ധുവിനെയും ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ വിജയിച്ച ഇന്ത്യൻ വനിതാ ടീമിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. കുട്ടികൾക്ക് സംസ്കൃത ഭാഷാ പഠനം രസകരമാക്കുന്നതിനായി എറണാകുളത്തെ സൌത്ത് ചിറ്റൂർ സെന്റ് മേരീസ് UP സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ അഭിലാഷ് ടി പ്രതാപ് നടത്തിയ ശ്രമങ്ങൾ പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിൽ പ്രത്യേകം പരാമർശിച്ചു. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന അക്ഷര കൌതുകം ക്ലബിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്.
2: മുജെ കേരളം മേ എറണാകുളം കെ സൌത്ത് ചിത്തൂർ മേ സ്പോർട്സ് കെ ഐസൈ എക് പ്രയാസ് കെ ബാരെ മേ പതാ ചലാ ഹൈ. വഹാ കെ എക് സ്കൂൾ മേ സംസ്കൃത ക്ലബ് ഹൈ. യഹാ കെ ടീച്ചർ അഭിലാഷ് ജി ബഡേ അനൂഠേ തരീകെ സേ സംസ്കൃത കോ ലോക്പ്രിയ ബനാ രഹേ ഹൈ. ഇസ് പ്രോജക്ട് കോ അക്ഷർ കന്ദുക് നാം ദിയാ ഗയാ ഹൈ. ഇസ്മേ സംസ്കൃത കെ അക്ഷരോ കോ ഫുട്ബോൾ മേ ഇസ്തമാൽ ഹോനേ വാലേ ശബ്ദോ സേ ജോഡ്കർ ആസാൻ തരീകെ സേ സംജായാ ജാതാ ഹൈ.
1: ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിനെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ഓരോ തുള്ളി മഴയും സംരക്ഷിക്കാൻ ഈ ക്യാമ്പയിനെ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സ്വകാര്യ മേഖല വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ റോക്കറ്റായ വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ ഭാരതീയനും അഭിമാനം സമ്മാനിച്ചതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം രാജ്യത്ത് നിരന്തരം വളർന്നുവരുന്നത് സന്തോഷകരമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അടുത്തമാസം 7 രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്ന വേളയിൽ കൈത്തറി മേഖലയിൽ തൊഴിലെടുക്കുന്നവരെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി കുത്താമ്പുള്ളി കൈത്തറിയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഏക് പേട് മാകെ നാം ക്യാമ്പയിൻ, പ്ലാസ്റ്റിക് സംസ്കരിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി. ഗണേശോത്സവത്തിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചോ ഇറക്കുമതി ചെയ്ത ഗണേശ വിഗ്രഹങ്ങൾക്കോ പകരം വീടുകളിൽ മണ്ണിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കശ്മീരിലെ പരമ്പരാഗത പായായ വഗു ഉത്തർപ്രദേശിലെ ലഖിവാല ഗ്രാമത്തിലെ സ്ത്രീ സ്വയം സഹായ സംഘം ഉൽപ്പാദിപ്പിക്കുന്ന വിദുർ പ്രേരണ സ്വദേശി ഹെർബൽ ടീ എന്നിവയെക്കുറിച്ചും കോക്ബോറോക്ക് നാടൻ പാട്ടുകൾ, ബൌൾ ഗാനങ്ങൾ തുടങ്ങി രാജ്യത്തിന്റെ സംഗീത പാരമ്പര്യത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. ധർമ്മേന്ദ്രപ്രധാന്റെ രാജിയെ തുടർന്നാണ് നിയമനം. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല കൂടാതെ ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, നവ പുനരുപയോഗ ഊർജ്ജം എന്നിവയുടെ ചുമതലയും ശ്രീ പ്രഹ്ലാദ് ജോഷി വഹിക്കുന്നുണ്ട്. സ്ഥാനമേറ്റതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സുപ്രധാന പദ്ധതികളുടെ നടത്തിപ്പ് സംബന്ധിച്ച അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. വിദ്യാഭ്യാസ സഹമന്ത്രി ജയൻ ചൌധരിയും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച 2024 നിയമം ഭേദഗതി ചെയ്യുന്ന ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആയിരിക്കും അവതരിപ്പിക്കുക. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബിൽ വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യയുടെ സാംസ്കാരിക സ്വഭാവത്തിന് എന്നും കരുത്തു പകർന്നിട്ടുള്ളത് കൂട്ടായ പങ്കാളിത്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരത് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം 2026 പങ്കെടുത്ത യുവാക്കളുമായി ഓൺലൈനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഗിൽ വിജയദിനത്തിന്റെ 27 വാർഷികം തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ സമുചിതമായി ആഘോഷിച്ചു. സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മുഖ്യാതിഥിയായി. കാർഗിലിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സ്റ്റേഷൻ കമാൻഡർ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. കാർഗിൽ വിജയ് ദിവസിന്റെ ഭാഗമായി തൃശൂർ അയ്യന്തോളിലെ അമർ ജവാൻ സ്മാരകത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി. രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കാൻ ജീവൻ സമർപ്പിച്ച ധീരസൈനികരുടെ ത്യാഗം ഓരോ ഭാരതീയനും എന്നും നന്ദിയോടെ സ്മരിക്കേണ്ടതാണെന്ന് മന്ത്രി പറഞ്ഞു. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഹവിൽദാർ ഈനാശുവിന്റെ ഭാര്യ ഷിജി ഈനാശു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലായി ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യവകുപ്പ്. കൊതുക്, ചെള്ള് എന്നിവയുടെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമുള്ള നടപടികൾ വിവിധ ദ്വീപുകളിൽ പുരോഗമിക്കുകയാണ്. രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നവർ ചികിത്സ വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി പരിശോധന നടത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. രോഗവ്യാപന സാധ്യതകൾ കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും നിലവിൽ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും NVBDCP സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ നിഷാദ് ഖാൻ വ്യക്തമാക്കി.
3: ഡെങ്കിപ്പനി അതേപോലെ ചെള്ളുപനി ഇപ്പം റീസെന്റ് ആയിട്ട് കുറച്ച് കൂടുതലായിട്ട് കാണും. കാരണം എന്ന് വെച്ചാൽ സാധാരണ നമുക്ക് തുടർച്ചയായിട്ടുള്ള മഴകളും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചൂട് കാലാവസ്ഥയുമാണ് നമുക്ക് കിട്ടിയിരുന്നത് ലക്ഷദ്വീപിനെ സംബന്ധിച്ച്. പക്ഷെ ഇപ്രാവശ്യം ഈ ഇടവിട്ടുള്ള മഴകളും പിന്നെ പെട്ടെന്നുള്ള ഒരു ചൂടും കാലാവസ്ഥയിലും ഈ തരം ഈ ക്ലൈമറ്റ് ചേഞ്ച് ശരിക്കും ഡെങ്കിപ്പനി ഉണ്ടാക്കുന്ന ഈ എയ്ഡിസ് കൊതുകുകളുടെ വളർച്ചയ്ക്ക് വളരെയധികം കൂടുതലാണ്. ജാനുവരി തൊട്ട് അറൌണ്ട് 250 ഡെങ്കിപ്പനി കേസുകൾ ലക്ഷദ്വീപിൽ റിപ്പോർട്ട് ചെയ്തു. അതിൽ
1: ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ 2 മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. പുരുഷന്മാരുടെ 60 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ ഋഷികാന്ത് സിംഗ് ചനമ്പാം വെള്ളി മെഡൽ നേടി. മലേഷ്യയുടെ മുഹമ്മദ് അനീഖ് കസ്ദാനാണ് സ്വർണ്ണ മെഡൽ നേടിയത്. പാരാ പവർ ലിഫ്റ്റിംഗിൽ ഹരാരയിൽ നടക്കുന്ന ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് മൂന്നാം മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 193 റൺസ് വിജയ ലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് വൈഭവ് സൂര്യവംശിയുടെ അർദ്ധ സെഞ്ചുറിയാണ് മികച്ച സ്കോർ സമ്മാനിച്ചത്. കാർഗിൽ വിജയ് ദിവസിൽ ധീരസൈനികർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യ ദിനാഘോഷവേളയിൽ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിലെ അക്ഷര കന്തുകം ക്ലബിനും കുത്താമ്പുള്ളി കൈത്തറിക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ലക്ഷദ്വീപിലെ വിവിധയിടങ്ങളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനത്തിൽ വെള്ളി നേടി ഇന്ത്യയുടെ ഋഷികാന്ത സിംഗ് ചനമ്പ. ഇന്ത്യക്കെതിരായ 3 T20 മത്സരത്തിൽ സിംബാബ്വേക്ക് 193 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
0: You are listening to back-to-back songs on Ashrayam 90, Nadinuppam, Nattarkoppam.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Hey, hello, good evening. Welcome to Red Carpet with me, RJ Srishant. ഗുണാശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ എല്ലാ റെഡ് കാർപ്പറ്റിലും ഒരുപാട് ഗസ്റ്റുകളുമായിട്ട് നമ്മളെല്ലാവരും നിങ്ങളിലേക്ക് എത്താറുണ്ടല്ലേ. അപ്പൊ അതുപോലെ ഒരു ഗസ്റ്റുമായിട്ടാണ് ഞാൻ ഇന്നും എത്തിയിരിക്കുന്നത് കേട്ടോ. ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ നിരവധി പാട്ടുകൾ പാടി ജനഹൃദയങ്ങൾ കീഴടക്കിയ സിംഗർ വൃന്ദ രാജനാണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് കേട്ടോ. സോ വൃന്ദ, വെൽക്കം ടു റെഡ് കാർപ്പറ്റ്.
2: താങ്ക് യു ചേട്ടാ.
1: ഓക്കെ, അപ്പോഴേ എന്തൊക്കെയുണ്ട് വിശേഷം?
2: സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ ടീച്ചിങ് പ്രാക്ടീസ് ആണ്, ഞാൻ ബിഎഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇപ്പൊ സ്കൂളില് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ.
1: ഓക്കെ, ബിഎഡ് ചെയ്യുകയാണ്?
2: അതെ അതെ, സെക്കൻഡ് ഇയർ ആണ് ഇപ്പൊ.
1: ശരി ശരി, അതെനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ കരുതി സംഗീതം ഈ പാട്ടിന്റെ മേഖല തന്നെ പ്രവർത്തിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു.
2: അല്ല, പാട്ട് സൈഡായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, എന്നാലും മെയിൻ ആയിട്ടുള്ളത് ഞാൻ ഇപ്പൊ സോഷ്യൽ സയൻസിൽ ബിഎഡ് ചെയ്യാണ്.
1: ഓക്കെ, അപ്പം ഭാവിയിൽ ഒരു അധ്യാപികയാകാൻ പോവുകയാണ്.
2: അതെ അതെ.
1: എങ്ങനെയുള്ള ടീച്ചർ ആയിരിക്കും ഭാവിയിൽ?
2: ഞാൻ കൊറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ. എന്താ വെച്ചാല്, എനിക്ക് എന്റെ കുറച്ച് ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അതായത് എന്നെ പഠിപ്പിച്ച കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് അവരൊരു റോൾ മോഡലായിട്ട് തോന്നിയ കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതുപോലെ ഇങ്ങനെ ടീച്ചേഴ്സിനെ, ചില ടീച്ചേഴ്സിനെ വല്ലാണ്ട് ഇഷ്ടപ്പെടും. ആ ടീച്ചേഴ്സിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ ആ വിഷയം നന്നായിട്ട് പഠിക്കും, അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് പേര്. അപ്പൊ അതുപോലെ കുട്ടികളെ ഒന്ന് എന്റേതായ രീതിയിൽ ഇംപ്രസ് ചെയ്ത് അങ്ങനെ റോൾ മോഡലാക്കണം എന്നാന്നൊന്നും ഞാൻ പറയൂല. എന്നാലും കുട്ടികൾക്കൊരു നല്ലൊരു, കുട്ടികളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടീച്ചർ ആവണം എന്നാണ് എനിക്ക് ആഗ്രഹം.
1: ഓക്കെ, അപ്പൊ എന്തായാലും കുട്ടികളുടെ മനസ്സ് കീഴടക്കാൻ സാധിക്കുന്ന ഒരു അധ്യാപികയായി മാറാൻ സാധിക്കട്ടെ.
2: താങ്ക് യു.
1: ശരി ശരി ശരി.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, once again we are back on Red Carpet with me, RJ Srishant, on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ ഇന്ന് റെഡ് കാർപ്പറ്റിൽ എന്നോടൊപ്പം കൂടെയുള്ളത് തന്റെ ഉള്ളിലെ സംഗീതത്തെ ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ ലോകത്തെ അറിയിച്ച കേരളത്തിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരി വൃന്ദയാണ് കേട്ടോ. എങ്ങനെയാണ് ഈ സംഗീത ലോകത്തേക്ക് എത്തിപ്പെട്ടത്?
2: സംഗീത ലോകത്തേക്ക് എന്ന് പറഞ്ഞാല് അത് പറയുകയാണെങ്കിൽ ഞാൻ എന്റെ ഒന്നാം ക്ലാസ് മുതലുള്ള കാര്യം പറയേണ്ടി വരും. എന്താ വെച്ചാല് ഞാൻ ആദ്യം ആയിട്ട് ഒരു വേദിയിൽ കയറി പാടുന്നത് എന്റെ അംഗൻവാടിയിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പൊ എന്റെ ഒരു ടീച്ചർ, അംഗൻവാടി ടീച്ചർ എന്നെ ഒരു ആക്ഷൻ സോങ്, ഞാനിപ്പോ ബ്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ ടീച്ചർ എനിക്ക് കൈ പിടിച്ച് കാണിച്ചു തന്ന് ഒരു ആക്ഷൻ സോങ് പഠിപ്പിച്ച്, അതായിരുന്നു ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി പാടിയത്. അന്ന് എനിക്കൊരു കുഞ്ഞു ട്രോഫി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഒന്നാം ക്ലാസ്സിലായപ്പോഴത്തേക്കും ഞാൻ കാസർഗോഡ് സർക്കാർ അന്ധവിദ്യാലയത്തിലാണ് 1 മുതൽ 7 വരെ പഠിച്ചത്. അപ്പോ അവിടെയുള്ള TP ശ്രീനിവാസൻ മാഷ് സാറ് ഞങ്ങളെ സംഗീത അധ്യാപകനായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ബാക്കിയെല്ലാം മലയാളം, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ് പോലെ മ്യൂസിക്കിന് ഒരു പ്രത്യേക ഒരു അവർ ഉണ്ടായിരുന്നു. അപ്പൊ സാറ് ഇങ്ങനെ പരീക്ഷകളും എല്ലാം ഞങ്ങളെ പഠിപ്പിച്ചു, കലോത്സവങ്ങൾക്കൊക്കെ കൊണ്ടുപോയി മത്സരിപ്പിച്ചു. അങ്ങനെയാണ് ഒരു പാടാനൊരു ഇതുണ്ട് എന്ന് മനസ്സിലായത്.
1: അപ്പൊ സംഗീതം പഠിച്ചിട്ടുണ്ടോ?
2: പഠിക്കുന്നുണ്ട്, ഇപ്പോഴും പഠിക്കുന്നുണ്ട്.
1: വെരി ഗുഡ്, വെരി ഗുഡ്. ശരി ശരി. അപ്പോൾ ഫാമിലിയെ പറ്റി എനിക്ക് അറിയത്തില്ല, ഫാമിലിയെ പറ്റി ഒന്ന് പറയോ.
2: ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാനും അച്ഛനും അമ്മയും അനിയനും ആണ് വീട്ടിലുള്ളത്. അച്ഛൻ ആർട്ട് വർക്ക് ചെയ്യുന്നതാണ്, അമ്മ തൊഴിലുറപ്പിനാണ് പോകുന്നത്, പിന്നെ അനിയൻ 8ാം ക്ലാസ്സിൽ
1: പഠിക്കുന്നത്. അപ്പൊ കാസർഗോഡാണ് വീട്?
2: അതെ, കാസർഗോഡ്.
1: കാസർഗോഡ് എവിടെയാണ് വീട്?
2: കാസർഗോഡ് നീലേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത്, മടിക്കൈ.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, once again we are back on Red Carpet with me, RJ Srishant, on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ ഇന്ന് റെഡ് കാർപ്പറ്റിൽ എന്നോടൊപ്പം ഉള്ളത് ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ പാട്ടുകൾ പാടി ജനഹൃദയങ്ങൾ കീഴടക്കിയ സിംഗർ വൃന്ദയാണ്. അപ്പൊ വൃന്ദ, അപ്പൊ കൂടുതലും വൃന്ദ ശബ്ദങ്ങളുടെ ലോകത്താണ് ജീവിക്കുന്നത്. അപ്പൊ കൂടുതലും ശബ്ദങ്ങളുമായിട്ടാണ് എപ്പോഴും കൂട്ടുകെട്ട്. അപ്പം ഈ മ്യൂസിക് എന്ന് പറയുന്നത് വൃന്ദയുടെ ലൈഫിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്?
2: അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പാട്ട് എന്ന് പറയുമ്പോൾ ഒരു എപ്പോഴും ഒരു ദിവസം എന്തായാലും ഒരു പാട്ടെങ്കിലും പാടാതിരിക്കില്ല. അത് മാത്രല്ല, പിന്നെ ഒരു സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും പാട്ട് കേൾക്കും. ഒറ്റയ്ക്ക് ഉണ്ടാവുമ്പോ, വീട്ടിൽ ഒറ്റയ്ക്ക് ഉണ്ടാവുമ്പോ പാട്ട് കേൾക്കും. ഇവിടെ ഒരു ബോക്സിൽ പാട്ട് വെച്ചിട്ട് ഇങ്ങനെ പ്ലേ ചെയ്ത് കേൾക്കും.
1: കേട്ടോണ്ടിരിക്കും അല്ലേ?
2: അതെ.
1: പാട്ട് ഒരു കൂട്ടുകാരിയാണ് കൂട്ടത്തിൽ അല്ലേ? ശരി ശരി. അപ്പൊ സംഗീത ലോകത്ത് ഏറ്റവും കൂടുതൽ വൃന്ദ ആരാധിക്കുന്ന ഒരു ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള സിംഗർ ആരാണ്?
2: അത് തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ ചിത്രാമ്മ തന്നെയാണ്. ചിത്രാമ്മ എനിക്ക് ചെറുപ്പം മുതൽ എനിക്ക് ഇങ്ങനെ കാണണം കാണണം. ഞാനിങ്ങനെ ഞാൻ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ഇങ്ങനെ ടി വിയില് പാട്ട് കേൾക്കുമല്ലോ നമ്മള്. അപ്പൊ ഇങ്ങനെ ഞാൻ കേൾക്കുമ്പോ ഞാനിങ്ങനെ വിചാരിക്കും ടി വിയിലും റേഡിയോയിലൊക്കെ കേൾക്കുമ്പോ അതിന്റെ അകത്തിരുന്നിട്ടാണ് അവർ പാടുന്നത് ഞാനിങ്ങനെ വിചാരിക്കും. പിന്നെ അത് മനസ്സിലായി അങ്ങനെ എല്ലാന്ന്. അപ്പൊ അപ്പൊ തൊട്ട് ചിത്രാമ്മയുടെ ഒരു വോയിസിനോടൊരു എല്ലാരും എല്ലാ സിംഗേഴ്സിനും ഇഷ്ടമാണ്. എന്നാലും എനിക്കൊരു ആ വോയിസിനോടൊരു ഒരു തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് കാണണം കാണണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ കണ്ടു 2023 ഡിസംബർ 24 ചിത്രാമ്മനെ കണ്ടു.
1: അപ്പൊ അങ്ങനെ വലിയ ആഗ്രഹ സാക്ഷാത്കാരം നടത്തിയല്ലേ? ശരി. അപ്പോഴേ ചിത്രചേച്ചി ഭയങ്കര ഇഷ്ടം പറഞ്ഞല്ലോ. അപ്പൊ ചിത്രചേച്ചി പാടി ഒരു പാട്ട് എനിക്ക് പാടിത്തരുമോ?
2: തീർച്ചയായിട്ടും പാടാം.
1: ഓക്കെ.

ആഹാ അടിപൊളി, എന്റെ ദൈവമേ എനിക്ക് വയ്യ, അടിപൊളി. ശരി, ഞാൻ ഒന്നും പറയുന്നില്ല കൂടുതൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, once again we are back on Red Carpet with me, RJ Srishant, on Astraya FM 90, Nadinoppum, Nattarkoppum. അപ്പൊ ഇന്ന് റെഡ് കാർപ്പറ്റിൽ എന്നോടൊപ്പം കൂടെയുള്ളത് തന്റെ ഉള്ളിലെ സംഗീതത്തെ ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ ലോകത്തെ അറിയിച്ച കേരളത്തിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരി വൃന്ദയാണ് കേട്ടോ. ഈ സംഗീത യാത്രയിലെ തുടക്കം മുതൽ എപ്പോഴും കൂടെ നിൽക്കുന്ന വൃന്ദയുടെ ലൈഫിലെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം ആരായിരുന്നു?
2: തീർച്ചയായിട്ടും എന്റെ ഫാമിലിയും ഫ്രണ്ട്സും തന്നെയാണ്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ എന്റെ അമ്മ, അമ്മ ചെറുപ്പം മുതലേ എല്ലാ പരിപാടിക്കും എല്ലാത്തിനും എന്റെ കൂടെ വരുന്നതും, പിന്നെ ഒരു ഒരു പരിപാടി ഉണ്ടായി ഇങ്ങനെ ഞാൻ ചിലപ്പോ പ്രാക്ടീസ് ചെയ്യാതൊക്കെ ഇരിക്കുമ്പോൾ എന്നെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതും ഒക്കെ, ഫോഴ്സ് ചെയ്തെന്ന് വെച്ചാൽ അത് വേണം എന്നുള്ള രീതിയിൽ ചെയ്യിപ്പിക്കുന്നതും ഒക്കെ എന്റെ അമ്മ തന്നെയാണ്.
1: ശരി, അപ്പൊ എന്റെ അമ്മയാണ് ലൈഫിൽ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം അല്ലേ?
2: അതെ അതെ, എല്ലാരും ഉണ്ട് എന്നാലും
1: മനസ്സിലായി. അപ്പൊ ഫാമിലി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ചെറിയ ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ വൃന്ദാര് മാത്രമല്ല പറയുന്നത്, മറ്റേതൊരു മനുഷ്യനാണെങ്കിലും നമുക്ക് അത്തരത്തിൽ നമ്മളോട് ഒരു ഫാമിലി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കും മുൻപോട്ട് പോകാന് നമുക്കൊരു ഊർജ്ജം ലഭിക്കുള്ളൂ അല്ലേ?
2: അതെ അതെ, തീർച്ചയായിട്ടും അതെ. ഒരുപാട് ഇതുപോലത്തെ എനിക്ക് പറ്റൂല എന്നുള്ള സാഹചര്യത്തിൽ ചിലപ്പോ ഇപ്പൊ തന്നെയാണെങ്കിലും എന്റെ ബി എഡ് ലൈഫ് ആണെങ്കിലും എനിക്കിപ്പോ കുറെ അസൈൻമെന്റ് അതുപോലെ വർക്ക് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ പല ചാർട്ടൊക്കെ ആകുമ്പോഴത്തേനും എനിക്കിപ്പോ ചെയ്യാൻ പറ്റൂലല്ലോ ഒറ്റക്ക്. അപ്പൊ അതൊക്കെ എനിക്ക് അച്ഛനാണ് ചെയ്തു തരുന്നത്. അപ്പൊ രാത്രി ചിലപ്പോ 1:30 അങ്ങനെയൊക്കെ ആവും ഉറങ്ങുമ്പോ, അത്രയെല്ലാം ഇതാക്കിട്ട് എനിക്ക് അച്ഛനാണ് ചെയ്തു തരുന്നത്. അപ്പൊ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ട് എന്തായാലും നല്ല രീതിയിൽ ബി എഡ് പാസ്സായിട്ട് ഒരു ഫാമിലിയിലേക്ക് ഒരു സപ്പോർട്ട്, ഞാൻ അങ്ങനെ ആയാലും ഇതാണല്ലോ നല്ലൊരു, അതെ, അപ്പൊ എനിക്ക് അങ്ങനെ ആവണം എന്നൊരു ഇതുണ്ട്.
1: എല്ലാം നടക്കും.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, once again, we are back on Red Carpet with me, RJ Srishant, on Astraya FM 90 Nadinopum, Natargopum. Now, in the Red Carpet, enodoppo ullathu Instagram Reels lode paattukal paadi janahrudayangal keezhadakkiya singer Vrindayaanu. അപ്പോഴെ എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിൽ റീൽസിലേക്ക് വന്നത്? ഇപ്പം വൃന്ദ നോക്കുമ്പോൾ ഒരുപാട് വ്യൂസ് ഉള്ള ഒരുപാട് നല്ല മനോഹരമായ പാട്ടുകൾ ഒരുപാട് പാടിയിടുന്ന ഒരു കുട്ടിയാണ്. അപ്പം എങ്ങനെ ഇൻസ്റ്റഗ്രാം റീൽസിലേക്ക് എങ്ങനെ വന്നത്?
2: ഇൻസ്റ്റഗ്രാം എന്ന് പറയുമ്പോലെ എനിക്ക് ആദ്യം ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. നമ്മൾ ഇങ്ങനെ കൊറോണ സമയത്ത് ഒരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, നമുക്ക് കൊറേ ആൾക്കാരെല്ലാം ഇങ്ങനെ. അതെ. അപ്പൊ ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പൊ ഞാൻ എന്താ വെച്ചാല് ചിത്രശലഭം എന്നാണ് ഞാൻ എന്റെ ചാനലിന് പേരിട്ടത്. അതിന് രണ്ട് കാരണങ്ങൾ ഉണ്ടെന്ന് വെച്ചാല്, ഒന്നാമത് ഞാൻ ചിത്രാമ്മയുടെ പേര് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മെൻഷൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ഒന്നാമത്തെ. പിന്നെന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് കാഴ്ചയില്ലാത്തവരെ കുറിച്ച് സൊസൈറ്റിയിൽ ഒരു ഇതുണ്ട്. നമ്മള് ഇങ്ങനെ ഒരു കാഴ്ചയില്ല എന്ന് പറയുമ്പോലെ, നമ്മളിപ്പോ ഒരാള് ബസ്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കാണുമ്പോ ഇങ്ങനെ കാഴ്ചയില്ല എന്ന് പറയുമ്പോ പിന്നെ ചോദിക്കുന്നത് പാട്ട് പാടുമെന്നാണ്. അപ്പൊ എന്താന്ന് വെച്ചാല് ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, കാഴ്ചയില്ലാത്തവരെല്ലാം പാട്ട് പാടുന്നവരാണ് അല്ലെങ്കിൽ പാട്ടിനെ മാത്രം ഇതാക്കി നിൽക്കുന്നവരാണ് എന്നുള്ളൊരുണ്ട്. കുറെ പേര് എന്നോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ വീട്ടിലോ അതുപോലെ നമ്മൾ ഇങ്ങനെ പാട്ടും ഇതൊക്കെ ആയിട്ട് വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന അങ്ങനെ അല്ലാതെ ഒരു ചിത്രശലഭം പോലെ എല്ലായിടത്തും പറന്ന് നടക്കുന്ന ഒരു ബ്ലൈൻഡ് സൊസൈറ്റിനെ റെപ്രസെന്റേറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഞാൻ ചിത്രശലഭം എന്ന് പേരിട്ടത്. ഇൻസ്റ്റഗ്രാമില് പിന്നെന്ന് വെച്ചാല് യൂട്യൂബ് ചാനൽ തുടങ്ങി. പിന്നെ കുറച്ചു നാളെ കഴിയുമ്പോ എന്നോട് ഇങ്ങനെ എന്റെ ചേച്ചി ഉണ്ട്, മാളവിക എന്നാണ് പേര് അമ്മയുടെ ചേച്ചിയുടെ മോള്. അപ്പൊ ചേച്ചി ഇങ്ങനെ പറഞ്ഞു എല്ലാരും ഇൻസ്റ്റഗ്രാമില് റീൽസ് ചെയ്യുന്നുണ്ട്, അപ്പൊ ഒരു റീൽ ചെയ്ത് ഇട്ടൂടെ എന്ന് വെച്ചിട്ട് കുറച്ചങ്ങനെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞാനാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് ചേച്ചിക്ക് അയച്ചു കൊടുക്കും, വീട്ടിൽ നിന്ന് വീഡിയോ എടുത്തിട്ട്. എനിക്ക് പോസ്റ്റ് ചെയ്യാനൊന്നും അറിയില്ല അന്നേരം. അപ്പൊ ഞാൻ അയച്ചു കൊടുത്തിട്ട് ചേച്ചിയാണ് എന്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങി പോസ്റ്റ് ചെയ്തിരുന്നത് ആദ്യം. അങ്ങനെ ഒരു രണ്ട് റീലൊക്കെ ആയപ്പോഴത്തേക്കും 3K 4K ഒക്കെ ലൈക്ക് വന്നു. അങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിലേക്ക് വന്നത്.
1: അങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ തകർത്തോണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും വൃന്ദയോട് നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ആരും എങ്ങ് പോയേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റെഡ് കാർപെറ്റ് വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
2: അയ്യോ അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: right? Carpet. Stay tuned for your favorite celebrity.
1: Yes, once again we are back on Red Carpet with me, RJ Srishant, on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ ഇന്ന് റെഡ് കാർപ്പറ്റിൽ എന്നോടൊപ്പം കൂടെയുള്ളത് തന്റെ ഉള്ളിലെ സംഗീതത്തെ ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ ലോകത്തെ അറിയിച്ച കേരളത്തിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരി വൃന്ദയാണ് കേട്ടോ. അപ്പൊ ഞാൻ പലപ്പോഴും ഇൻസ്റ്റ നോക്കുമ്പോഴേ വൃന്ദയുടെ വീഡിയോ എപ്പോഴും കാണാറുണ്ട്. അപ്പൊ അതിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു വീഡിയോ ആണ് എന്താണ് ചിന്മയുമൊത്തുള്ള വീഡിയോ. അപ്പൊ ചിന്മയുമായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമോ?
2: അതായത് എന്റെ ഞാൻ പാടിയ മറ്റേ ചിത്രമ്മ പാടിയ പൊന്മാൻ എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ട് വൈറലായി നിൽക്കുന്ന ഒരു സമയം ആയിരുന്നു അത്. അപ്പോഴാണ് എനിക്ക് ബിഹൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്ന ചാനലിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നത്. ഇങ്ങനെ മുത്തുമഴയിൽ നിന്ന് പറഞ്ഞിട്ടൊരു കോൺസേർട്ട് ഉണ്ട്, അപ്പൊ അതിലോട്ടൊരു പാടാൻ വേണ്ടി ഒരു ചാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരുന്നത്. അപ്പൊ ഞാൻ എനിക്ക് ഇത്ര വലിയൊരു ഇതിൽ പോയിട്ട് എനിക്ക് ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇന്നപ്പോ അവര് പറഞ്ഞു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ എനിക്കും പോണൊന്നും ഇല്ല ആഗ്രഹമായിരുന്നു. അങ്ങനെ ജൂലൈ 16th നമ്മള് ചെന്നൈയിൽ പോയത്. പോയിട്ട് കഴിഞ്ഞ വർഷം അങ്ങനെ പോയിട്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചിന്മയി മാം വന്നു. അങ്ങനെ മാം എന്നോട് ഞാനത് പേടിച്ചിട്ടാ പോയത്. തമിഴിലാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ അറിയില്ല, മാമിനോട് എങ്ങനെയാ സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മാമെ പക്ഷെ നല്ല എന്നോട് മലയാളമൊക്കെ പറഞ്ഞു, കുറച്ച് അറിയാ ഇങ്ങനെ പാട്ട് പാടാനൊക്കെ പറഞ്ഞു.
1: കൊറേ പേര് അയച്ചിട്ടുണ്ട്.
2: അതെ അതെ പറയുന്നുണ്ട് ഒരു മലയാളം പാട്ടൊക്കെ എനിക്ക് പാടിത്തീരയൊക്കെ ചെയ്തു.
1: ശരി, അപ്പൊ അങ്ങനെ മുത്തുമഴ പാടിയാണ് ചിന്മയുടെ അടുത്തെത്തിയത് അല്ലേ? അപ്പൊ ആ പാട്ടിന് രണ്ടുപേര് പാടി തരൂ.
3: മുത്തുമഴ ഇങ്ക് കുട്ടിത്തീരാതു മുഴയിറവുകൾ പത്തീരയാറു അനുദം മരുദം ഇങ്ക് ഉണ്ടൻ കയ്യ സ്വർഗം

0: അടിപൊളി. ശരി, അപ്പൊ എന്തായാലും ഒരുപാട് പേര് പാടി തകർത്തൊരു പാട്ടാണ് ഈ പാട്ട്. അങ്ങനെ ചിന്മയുടെ കൂടെ പാടാൻ പറ്റിയ അവസരം ലഭിച്ച ഒരു പാട്ടാണ് ഈ പാട്ടല്ലേ?
1: അതെ അതെ അതെ. ഈ പാട്ട് പാടി ആ രണ്ട് പാട്ടും ആ സമയത്ത് വൈറലാവുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പാട്ട് പാടിയ ശേഷമാണ് എനിക്ക് കോള് വന്നത്. മുത്തമഴ പാടിയിട്ട് പോസ്റ്റ് ചെയ്ത ശേഷം.
0: ശരി ശരി.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, once again we are back on Red Carpet with me, RJ Srishant, on Astraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ ഇന്ന് റെഡ് കാർപ്പറ്റിൽ എന്നോടൊപ്പം ഉള്ളത് ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെ പാട്ടുകൾ പാടി ജനഹൃദയങ്ങൾ കീഴടക്കിയ സിംഗർ വൃന്ദയാണ്. അപ്പൊ വൃന്ദ, വൃന്ദയുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ വൃന്ദ പാടിയ പാട്ടിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു പാട്ട് ഏതാ?
2: അത് പൊന്മാൻ എന്ന് പറയുന്ന സിനിമയിലെ പാട്ട് തന്നെയാണ്.
1: ഓക്കെ, ആ പാട്ടാണല്ലേ?
2: അതെ.
1: ശരി ശരി. അപ്പോഴേ, മെലഡി ആണോ, ഫാസ്റ്റ് നമ്പർ ആണോ, അല്ലെങ്കിൽ ക്ലാസിക്കൽ ആണോ, ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടം പാടാൻ?
2: എനിക്ക് പാടാൻ ഇഷ്ടം, എന്റെ വോയിസ് മാച്ച് ആവുന്നതിന് കുറച്ച് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് മെലഡിയാണ്. പക്ഷെ എനിക്ക് എല്ലാം പാടാൻ ഇഷ്ടമാണ്.
1: എല്ലാം പാടാൻ ഇഷ്ടമാണ്.
2: എല്ലാം പാടാൻ ഇഷ്ടമാണ്. ക്ലാസിക്കല് പാടും, ഇപ്പൊ പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അടിച്ചോളി പാട്ട് പാടും, അതുപോലെ സെമി ക്ലാസിക്കല് പാടും, മെലഡി പാടും, അതെല്ലാം പാടും.
1: പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ടോ?
2: പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറച്ച് കുറവാണ്. എന്താ വെച്ചാല് ബി എഡ് ചെയ്യുന്നോണ്ട് എനിക്ക് സമയം കിട്ടാത്തോണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. ഗാനമേളയിലൊക്കെ
1: പാട്ടല്ലാതെ ഇപ്പം ബി എഡ് ചെയ്യുന്ന പറയുന്നത് അല്ലാതെ എന്താ പരിപാടി?
2: ഒഴിവ് സമയങ്ങളിൽ ഞാന് പാട്ടല്ലാതെ ഞാൻ ചിലപ്പോഴൊക്കെ അമ്മേന്റെ ഒന്നിച്ച് അടുക്കളയില് ഇങ്ങനെ പച്ചക്കറി കട്ട് ചെയ്ത് കൊടുക്കും, തേങ്ങ ചിരവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും.
1: പിന്നെ കുക്കിംഗ് അറിയാമോ?
2: ഇങ്ങനെ കുക്കിംഗ് അങ്ങനെ വലുതായിട്ടൊന്നും അറിയില്ല, പക്ഷെ അമ്മ ഇങ്ങനെ പഠിപ്പിച്ചു തരും എനിക്ക് ഓരോരു കാര്യം. അപ്പൊ അങ്ങനെ കുറച്ചൊക്കെ അറിയാം.
1: ഓക്കെ, ശരി. അപ്പൊ ഭക്ഷണപ്രേമിയാണോ?
2: ഭക്ഷണപ്രിയാണ് എന്ന് പറയുന്നതിനേക്കാളും മധുരം, ചോക്ലേറ്റ് ഒക്കെയാണ് എനിക്ക് ഭയങ്കര
1: ഇഷ്ടം. ശബ്ദം പറഞ്ഞ വിഷയമാണ്. ഈ ശബ്ദം മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ഒരുപാട് ഭക്ഷണത്തിൽ വിട്ടുവീഴ്ച വരുത്തേണ്ടി വരുമല്ലോ. അപ്പൊ ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം വോയിസ് കൊണ്ട് ജീവിക്കുന്ന എന്നെ പോലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്താണ്, ഇപ്പം നമുക്കിപ്പം സ്പൈസസ് അധികം കഴിക്കാൻ പറ്റത്തില്ല, പിന്നെ ഓയിലി ഫുഡ് അധികം ഇപ്പൊ എനിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ വൃന്ദയുടെ കാര്യം എങ്ങനെയാ, അങ്ങനെ എന്തെങ്കിലും ഭക്ഷണക്രമം എന്തെങ്കിലും ഉണ്ടോ?
2: ഞാനൊരു റെസ്ട്രിക്ഷൻസും ഞാൻ വെക്കാറില്ല. സാധാരണ എന്നോട് പറയലുണ്ട് തണുപ്പ് കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ, പക്ഷെ എനിക്ക്
1: അടിപൊളി. അത് അത് ചെയ്യരുത് കേട്ടോ, ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രശ്നമായിരിക്കും.
2: ഞാൻ ചിത്രാമ്മയൊക്കെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഐസ്ക്രീം ഒക്കെ ചൂടാക്കിയിട്ടൊക്കെ കഴിക്കും എന്നൊക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്.
1: ശരി ശരി. ഓക്കെ, അപ്പൊ എന്തായാലും വൃന്ദയോട് നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റെഡ് കാർപെറ്റ് വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

മഞ്ഞുമൂടിയ മലനിരകളിൽ സ്വന്തം ജീവനേക്കാൾ രാജ്യത്തെ സ്നേഹിച്ച് ഒരു കൂട്ടം മനുഷ്യരുണ്ടായിരുന്നു. കാർഗിലിലെ മഞ്ഞുമലകളിൽ നമ്മുടെ ത്രിവർണ പതാക പാറിച്ച് ആ ചരിത്ര ദിനം ഇന്ന് ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസ്.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, once again we are back on Red Carpet with me, RJ Srishant, on Astraya FM 90, Nadinopum, Natargupum. അപ്പൊ ഇന്ന് റെഡ്കാർപ്പറ്റിൽ എന്നോടൊപ്പം കൂടെയുള്ളത് തന്റെ ഉള്ളിലെ സംഗീതത്തെ ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ ലോകത്തെ അറിയിച്ച കേരളത്തിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരി വൃന്ദയാണ് കേട്ടോ. അപ്പോഴേ ഒരുപാട് പ്രശ്നങ്ങളെ പുഞ്ചിരിയോട് മറികടന്നാണ് ഇവിടെ വരെ വൃന്ദ എത്തിയതല്ലേ. അപ്പൊ ഈ ഒരു കാഴ്ച എന്നീ പരിമിതി അല്ലാതെ ഈ ജേണിയിൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു?
2: എന്നത് കൊണ്ട് തന്നെ എനിക്ക് കുറെ കാര്യത്തില് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനകത്ത് ഫേസ് ചെയ്യാനും അതുപോലെ അത് ഓവർകം ചെയ്യാനും ഇപ്പൊ കുറെ അധികം ഫെസിലിറ്റീസ് നമുക്ക് ഉണ്ട്. എന്നുവെച്ചാല് ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ എല്ലാത്തിനും നമുക്ക് കാഴ്ച എന്ന് പറയുമ്പോ ഇമ്പോർട്ടന്റ് ആണല്ലോ. അതെ, അപ്പൊ പോവാനാണെങ്കിൽ ഞാനിപ്പോ ബി എഡ് ചെയ്യുന്നവരെ ഞാൻ കുറച്ച് എനിക്ക് അങ്ങനെ പോവാൻ ഒന്നാമത് എനിക്ക് ഒറ്റക്ക് പോയിട്ട് തന്നെ വിട്ടിട്ട് ഇല്ലായിരുന്നു. അപ്പൊ എല്ലായിടത്തും അച്ഛനും അമ്മയും തന്നെയായിരുന്നു എന്റെ കൂടെ വന്നുകൊണ്ടിരുന്നത്, അങ്ങനെയൊക്കെ. അപ്പൊ പിന്നെ പക്ഷെ ഞാൻ ബി എഡ് ആയതിനു ശേഷം ഞാൻ തന്നെ എന്തായാലും എനിക്ക് എപ്പോഴും എല്ലാരും ഉണ്ടാവൂലല്ലോ ഒന്നിച്ച്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും എന്തായാലും ഞാൻ ഒറ്റക്ക് പോകണം, പോയിട്ട് പഠിച്ചേ പറ്റൂ, അവിടെ എനിക്ക് എന്തൊക്കെ ഇത് ഉണ്ടായാലും ഞാൻ പോയേ പറ്റൂ. അപ്പൊ ഞാൻ തന്നെ സ്റ്റിക്ക് ഉണ്ട്, നമുക്ക് വൈറ്റ് കെയിൻ കേട്ടിട്ടുണ്ടോ ചേട്ടൻ? നമ്മളൊരു വെള്ള വടി ഉണ്ട് കാഴ്ചയില്ലാത്തവര് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മള് ഇടത് കാല് വെക്കുമ്പോ വലതുവശത്ത് വടി വെക്കും, വലതുകാല് സ്റ്റെപ്പ് വെക്കുമ്പോ ഇടത് വശത്ത്, അങ്ങനെ അത് വെച്ചിട്ട് പോകും. പോയാല് കുഴിയലുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഇപ്പൊ ഞാൻ ഒറ്റക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് എന്റെ ജീവിതത്തിലെ ഒരു ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട്
1: എനിക്ക് പറയാൻ. അപ്പൊ പഠിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ബി എഡ് പഠിക്കാൻ അത്യാവശ്യമില്ലേ?
2: അതെ, നല്ലതുണ്ട്.
1: അപ്പൊ അതെങ്ങനെയാ പഠിക്കുന്നത്, എങ്ങനെയാണ്? അപ്പൊ
2: അത് ഞാൻ ബ്രെയിൻ ലിപിയിലാണ് ഇങ്ങനെ നോട്ട്സ് ഒക്കെ എഴുതിയിരുന്നത്. അപ്പൊ പി ഡി എഫ് ഒക്കെ ഗ്രൂപ്പിൽ അയച്ചുതരും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ക്ലാസ്സിന് നോട്ട് പറയും. അപ്പൊ ഞാനാണെങ്കിൽ ബ്രെയിനിൽ എഴുതിയെടുത്തിട്ട് അതിനെ വീട്ടിൽ വന്നിട്ട് വായിച്ചിട്ട് പഠിക്കും. അതല്ലെങ്കിൽ അനിയനോ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ഇങ്ങനെ വായിച്ചു തരും, അത് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ബ്രെയിനിൽ എഴുതിയെടുത്തിട്ട് പഠിക്കും. അങ്ങനെയൊക്കെ.
1: ശരി ശരി.

0: சமம்.
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, once again we are back on Red Carpet with me, RJ Srishant, on Astraya FM 19 Nadinoppum Nattarkoppum. Appo indha Red Carpetil enodoppulladhu Instagram Reels lode paattukal paadi janahrudayangal keezhadakkiya singer Vrindayanu. Appo Vrinday. Appo njan ini povunnathu റെഡ് കാർപ്പറ്റിലെ ഒരു സ്പെഷ്യൽ സെഷനിലേക്കാണ്. സെഷൻ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് സിംഗേഴ്സിന്റെ പേര് പറയും.
2: അയ്യോ,
1: ആ സിംഗേഴ്സിന്റെ വൃന്ദയ്ക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയ പാട്ടുകൾ പാടുക, അത്രേ ഉള്ളൂ.
2: ഓക്കെ
1: ഓക്കെ, പറയട്ടെ. ജാനകി അമ്മ.

0: അടിപൊളി. ശരി ചിത്ര ചേച്ചി.
1: അമ്മുമ്മക്കിളി വായാടി അല്ലിപ്പൂമ്പുഴ താന്തോന്നി അമ്മാനം കടവത്തെ അന്നാർക്കന്നനഹങ്കാരി.
0: കുഴപ്പമില്ല, അടിപൊളി. ദാസേട്ടൻ.

അടിപൊളി. എന്റെ ലിസ്റ്റ് കഴിഞ്ഞു കേട്ടോ. അയ്യോ, ഇനിയും ചോദിച്ചാൽ കുറെ പാട്ട് കിട്ടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തൽക്കാലം നിർത്തുന്നത്. ശരി.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, once again we are back on Red Carpet with me, RJ Srishant, on Astraya FM 90 Nadinoppum Nattarkuppum. അപ്പൊ ഇന്ന് റെഡ്കാർപ്പറ്റിൽ എന്നോടൊപ്പം കൂടെയുള്ളത് തന്റെ ഉള്ളിലെ സംഗീതത്തെ ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ ലോകത്തെ അറിയിച്ച കേരളത്തിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരി വൃന്ദയാണ് കേട്ടോ. അപ്പൊ അടുത്ത ഞാൻ പോകുന്നത് റാപ്പിഡ് ഫയറിലേക്കാണ്. ഞാൻ ഒരു 4-5 ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചോദിക്കും, അതിന്റെ ഉത്തരങ്ങൾ വളരെ പെട്ടെന്ന് പറയാം, അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. വൃന്ദയുടെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം
2: സിനിമയിൽ
1: പാടുക. ഓക്കെ, അടിപൊളി, നടക്കട്ടെ. ഭാവിയിൽ ഒരു സിംഗറിനെ കാണാൻ ഒരു അവസരം ലഭിച്ചാല് ആരെ ആയിരിക്കും കാണാൻ ചൂസ് ചെയ്യുന്നത്?
2: ശ്രേയാ
1: ഘോഷാൽ. ഓ അടിപൊളി, ശരി. ക്ലാസിക്കൽ ഓർ ലൈറ്റ് മ്യൂസിക്?
2: ലൈറ്റ്
1: മ്യൂസിക്. ശരി. കർണാടിക് ഓർ ഹിന്ദുസ്ഥാനി?
2: കർണാടിക്.
1: ഓക്കെ. ലൈഫില് മറക്കാൻ പറ്റാത്ത ഒരു അടിപൊളി മൊമെന്റ്?
2: ചിത്രാമ്മേനെ കണ്ടത്.
1: ഓക്കെ. ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ കോംപ്ലിമെന്റ്?
2: കോംപ്ലിമെന്റ് പറയാണെങ്കിൽ കൊറേ ഉണ്ട്.
1: ഏറ്റവും മറക്കാൻ പറ്റാത്ത കോംപ്ലിമെന്റ്? കൊറേ ഉള്ളതുകൊണ്ടല്ലേ.
2: പൊന്മാനിലെ പാട്ട് പാടിയപ്പോ ഇതിന്റെ കമ്പോസർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം ആ ചേട്ടൻ വിചാരിച്ചു ഒറിജിനൽ കേൾക്കുന്ന പോലെ ഉണ്ടായിരുന്നു, അതിന് ലിപ്സിങ് ചെയ്തതാണെന്നാണ് വിചാരിച്ചത്. അപ്പൊ പിന്നെയാണ് മനസ്സിലായത് അത് വേറൊരാള് പാടുന്നതാണെന്ന് മനസ്സിലായത് എന്ന് പറഞ്ഞപ്പോ എനിക്കത് ഭയങ്കര ഒരു ഇത് തന്നെയാണ്.
1: തീർച്ചയായിട്ടും ഞാൻ കേട്ടപ്പോ ഞാനും കരുതി ഇത് ഒറിജിനൽ ട്രാക്ക് അല്ലേ തുടങ്ങി എനിക്ക് തോന്നി. പകയല്ലേ പറഞ്ഞ, പക എന്ന പാട്ടല്ലേ?
2: അതെ അതെ അതെ, പക.
1: ശരി ശരി. പാടിയപ്പോൾ ഏറ്റവും കൂടുതൽ റീടേക്ക് പോയൊരു പാട്ട്, വെറുതെ കുഴപ്പിച്ച പാട്ട്, ഇത് എന്തൊരു പാട്ടാ, ഇത് എന്ത് തോന്നിയ പാട്ട്?
2: എല്ലാ പാട്ടും ഞാൻ റീടേക്ക് കുറേ എന്നാലും പൊന്നിൽ കുളിച്ചു നിന്നു.
1: ഓ, അതൊരു വലിയ ടഫ് സോങ് ആണല്ലേ. ഓക്കെ, ശരി. അപ്പോഴേ എനിക്ക് ആ പൊന്മാനിലെ ആ പക എന്ന പാട്ടൊന്ന് പാടിത്തരുമോ? ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുന്ന ഒരു പാട്ടാണത്, വെറുതെ കൊണ്ട് പാടിപ്പിക്കണം എന്ന് പറഞ്ഞു.
2: ഞാൻ പാടിത്തരാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കേൾക്കാൻ കൊതിച്ച ഹിന്ദി ഗാനങ്ങളുമായി യാദീൻ എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണി മുതൽ 11 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Yes, once again we are back on Red Carpet with me, RJ Srishant, on Ashraya FM 19 Nadinoppum Nattarkoppum. Appo indha Red Carpetil enodoppo ullathu Instagram Reels lode paattukal paadi janahrudayangal keezhadakkiya singer Vrindayanu. Appo Vrinday. Adhe, ippo life-il oru paadu kazhivu undayittu pala tharathilulla buddhimuttu kaaranam athu puratthu kondurum adichu nilkkunna oru paadu peru innu nammude samoohathil undu. Avarodu Vrindayk enthaanu actually parayanullathu?
2: Angane nilkkanengil endayalum നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേറെ ആരെക്കാളും കൂടുതൽ നമുക്കാണ് പറ്റുക. അപ്പൊ എന്തായാലും ഉള്ള എന്താ പറയാ, ഉള്ളൊരു നമുക്ക് ജന്മന കിട്ടിയ ഒരു കഴിവല്ലേ, അപ്പൊ അത് എന്തായാലും യൂസ് ചെയ്യാ, അത് നമുക്ക് നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റിനെ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ നമുക്ക് എല്ലാവർക്കും പൊതുവേ ഉള്ളൊരു ഇതാണ്. ഞാൻ ഇങ്ങനെ ചെയ്താല് സൊസൈറ്റിയിൽ അവർ എന്ത് വിചാരിക്കും, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ഒരു സ്ഥാനം ഉള്ളതാണ്. പക്ഷെ അവരെന്ത് വിചാരിച്ചോട്ട് നമുക്ക് ശരിയെന്ന് തോന്നുന്നു, ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ശരിയാണെന്ന് തോന്നുന്നത് നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോ അങ്ങനെ കഴിവുകള് സൊസൈറ്റിനോട് പ്രകടിപ്പിക്കുകയും ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: തീർച്ചയായിട്ടും കഴിവുകൾ ഇങ്ങനെ മൂടി വെക്കരുത്, മുൻപന്തിലേക്ക് ഇറങ്ങി വരിക അല്ലേ? തീർച്ചയായിട്ടും. എല്ലാവിധ ആശംസകളും. നന്നായിട്ട് പാടുന്ന, ലോകം അറിയുന്ന ഒരു സിംഗർ ആയ ഒരു അധ്യാപിക ആവട്ടെ. അപ്പൊ ഇനി എന്തൊക്കെയാണ് ഭാവിയിൽ പ്ലാൻ? എന്തൊക്കെയാണ് ഇങ്ങോട്ട്?
2: ഇനി നല്ലൊരു ടീച്ചർ ആവണം, പിന്നെ ജോലി കിട്ടണം, ജോലി എന്റെ ബി എഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് നല്ലൊരു ജോലി ഇതാക്കിയിട്ട് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. വലുതൊന്നല്ല, ചെറിയ ചെറിയ നല്ലൊരു ഫോൺ വാങ്ങണം എനിക്ക്. പിന്നെ അങ്ങനെ ഇഷ്ടമുള്ള കുറെ, ഞാൻ ഇങ്ങനെ വിചാരിക്കാൻ ഒരു കാറ് വാങ്ങിയിട്ട് കാറിൽ ഇങ്ങനെ പോകണം, ചെറിയ ലൈറ്റ് ആയിട്ട് പാട്ട് വെച്ചിട്ട് ഇഷ്ടമുള്ള മെലഡി സോങ്സ് ഒക്കെ വെച്ചിട്ട് കുറെ സ്ഥലത്ത് ട്രാവൽ ചെയ്യണം, ഇതൊക്കെയാണ് എന്റെ ആഗ്രഹം. അപ്പൊ ഇതൊക്കെ ചെയ്യണം,
1: ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നല്ലേ? എല്ലാം നടക്കട്ടെ, എല്ലാം ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നടത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ എന്തായാലും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നതിനും താങ്ക് യു സോ മച്ച് ഫ്രണ്ട് കേട്ടോ.
2: ഓക്കെ, താങ്ക് യു
1: സോ മച്ച്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടക് ടക് ടക്.

തകിട തഥിമി തകിട തഥിമി തന്ദാന ഹൃദയലയന ജതികൾ കോർത്തില്ലാന ഇടയുമിൻ ചുവടുകളെങ്കിലും തരികിടുന്നു തരികിടുന്നു.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇജോ എന്നൊരു കഥാപാത്രമുണ്ട് ഈ സിനിമയിൽ. മുഴുവൻ പേര് ഇമ്മാനുവൽ ജോൺ എന്നാണ്. സുനിൽ എന്ന പുതിയ നടനാണ് ഇജോ ആയി വരുന്നത്. ഇജോയും അച്ചുവുമായുള്ള സൗഹൃദത്തിന്റെ വളർച്ച ഒരു ഗാനത്തിലൂടെയാണ് കാണിക്കുന്നത്. പ്രണയത്തിനും സൗഹൃദത്തിനും ഇടയ്ക്കുള്ള നേർത്ത അതിർവരമ്പിലൂടെയാണ് ഈ ഗാനത്തിന്റെ യാത്ര. അതിസൂക്ഷ്മമായാണ് രാജസാർ ഇതിന് സംഗീതമൊരുക്കിയത്. ഈണത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ അറിയാതെ കടന്നുവരുന്ന വാക്കുകളും ഭാവവും നിങ്ങൾക്കിതിൽ കേൾക്കാം.